പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സാദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ, സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.

0: യും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അന്നാം 98 മുതൽ 110 വരെ വചനങ്ങളുടെ പാരായണം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 2026 ജൂലൈ 22, ഹിജ്ർ വർഷം 1448, സഫർ 6. ഹിജ്ർ വർഷം 1448, സഫർ 7, ബുധനാഴ്ച. പീസ് ഖുർആൻ റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളിലേക്കും സ്വാഗതമോതുകയാണ്. വിശുദ്ധ ഖുർആനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ കലാം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തൻ്റെ റസൂലിലൂടെ അവതരിപ്പിച്ച അവൻ്റെ വാക്കുകൾ, ആ ഖുർആനിൻ്റെ ഓരത്തിലൂടെ സഞ്ചരിക്കാനും അതിൻ്റെ ആയത്തുകൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനും കേൾക്കാനുമൊക്കെ കിട്ടുന്ന അവസരങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിയുടെ സൗഭാഗ്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ തീരത്തൂടെ സഞ്ചരിക്കാൻ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ ഏറ്റവും ആദരപൂർവം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ പുലരിയും നല്ലതാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: തങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വ അലാ ആലിഹി സഹബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്ത് അബസ നമ്മൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ബാക്കി ഭാഗം നോക്കാം. കല്ല ഇന്നഹാത്ത ദിക്കറവലല്ലോ നമ്മൾ ഇനി ബാക്കി നോക്കാം. അഅ്ദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: أكفر.
1: قتل الإنسان ما أكفره.
0: من أي شيء خلق؟

0: ഖാഫാണ്. വഹദായിഖ അന്നിരി
1: വഹദായിഖ ഉൽബ
0: ഖാവ് അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു ചരിക്കേ.

0: كفرت الفجرة.
1: أولئك هم الكفرة الفجرة.
2: ആ എന്നുള്ള ശബ്ദം പുറത്തേക്ക് വരണം. ഈ സൂറത്തിൽ ഒരുപാട് വാഴത്തുകളുണ്ട് അങ്ങനെ. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ.
1: ആ
2: സൂറത്ത് അവസാനിച്ചു. ഇൻഷാ അല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ പഠനം ഒരു അധ്യാപകനിൽ നിന്നായാലോ? അത്രത്തോളം സരളവും എളുപ്പവുമായ മാർഗത്തിൽ ഒരു അധ്യാപകനിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം പഠിക്കാനുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ സൂറ ആലു ഇമ്രാൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്വനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 77 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. കേരളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അത്താരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 86, സൂറത്തു ത്വാരിഖ്. രാത്രിയിൽ വരുന്നത്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 17.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വസ്സമാഇ, ആകാശം തന്നെയാണ്. വത്വാരിഖ്, രാത്രി വന്നുമുട്ടുന്നതും അഥവാ കടന്നു വരുന്നതും തന്നെയാണ് സത്യം. ആകാശം തന്നെയാണ്, രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം.
3: വചനം 2.
1: വമാ അദ്റാക, നിനക്കു എന്തറിയാം. മത്വാരിഖ്, രാത്രി കടന്നു വരുന്നത് എന്താണെന്ന്. രാത്രി കടന്നു വരുന്നത് എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം.
3: വചനം 3.
1: അന്നജ്മു, നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്ന, ശോഭയേറിയ.
2: അന്നജ്മു സാഖിബ്,
1: തുളച്ചു ചെല്ലുന്ന നക്ഷത്രമത്രേ അത്.
3: വചനം 4.
1: ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും ഇല്ല. ലമ്മാ അലൈഹ, അതിൻ്റെ മേൽ ഇല്ലാതെ. ഹാഫിൽ, ഒരു സൂക്ഷിക്കുന്നവൻ, പാറാവുകാരൻ.
2: ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്,
1: എല്ലാ ഓരോ ദേഹവും അഥവാ ആളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാത്തതായിട്ടില്ല.
4: ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയായതുകൊണ്ട് രാത്രി കടന്നു വരുന്നത് അത്വാരിഖ് എന്നും പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയുള്ളതാകൊണ്ട് തുളച്ചു ചെല്ലുന്നത് അസ്സാഖിബ് എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രം കൊണ്ടുള്ള വിവക്ഷ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമോ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണുന്നത് പോലെ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രമോ ആകാവുന്നതാണ്. ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും ആരും അതിൽ നിന്ന് ഒഴിവില്ല എന്നുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില മലക്കുകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്വാർ 10 കണ്ടുവല്ലോ. മനുഷ്യന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്തുൽ റഅദിലെ 11 പ്രസ്താവിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്ന് ഇവിടെ പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചാവാം. അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിച്ചുമാവാം. ഏറ്റവും നല്ല പാറാവുകാരൻ അവൻ തന്നെയാണല്ലോ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏതായാലും മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവനെ അള്ളാഹു ഉണർത്തുകയാണ്.
3: വചനം 5.
1: ഫലിയന്ദുരി, എന്നാൽ നോക്കട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന്.

0: അഖ്റുജു, അത് പുറത്തു വരുന്നു. മിംബൈനി സുൽബി, മുതുകെല്ലിൻ്റെ ഇടയിൽ നിന്ന്. വറ്ററോ ഇബ്, നെഞ്ചല്ലുകളുടെയും.
1: യഖ്റുജു മിംബൈനി സുൽബി വറ്ററോ ഇബ്,
0: അത് മുതുകെല്ലിനും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു.
2: ഭക്ഷ്യസത്തുക്കളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ശരീരാംശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതുമാണ് പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും. അതിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷന്റെ നട്ടലുകളും സ്ത്രീയുടെ മേലെ നെഞ്ചല്ലുകളുമാകുന്നു. അവിടങ്ങളിൽ നിന്നാണത് വെളിക്കു വരുന്നത്. അതുകൊണ്ടാണ് മുതുകല്ലിനും നെഞ്ചല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്നു തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ. അവന് രണ്ടാമതൊരു ജീവിതം കൂടി നൽകുവാൻ അള്ളാഹുവിന് കഴിവില്ലെന്നോ.
3: വചനം 8.
0: ഇന്നഹു, നിശ്ചയമായും അവൻ. അലാ റജ്ഇഹി, അവനെ മടക്കുവാൻ ആവർത്തിക്കുന്നതിന്. ലഖാദിർ, കഴിവുള്ളവൻ തന്നെ.
1: ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ,
0: നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിനു കഴിവുള്ളവൻ തന്നെ.
3: വചനം 9.
0: യൗമതുബ്ല, പരിശോധിക്കപ്പെടുന്ന ദിവസം, പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അസ്സറായിർ, രഹസ്യങ്ങൾ, സ്വകാര്യ ചെയ്തികൾ.
1: യൗമതുബ്ലസ്സറായിർ,
0: രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം.
3: വചനം 10.
0: ഫമാലഹു, അപ്പോൾ അവനില്ല. മിൻ ഖുവ്വത്തിൻ, ഒരു ശക്തിയും. വല നാസിർ, ഒരു സഹായകനുമില്ല.
1: ഫമാലഹു മിൻ ഖുവ്വത്തിൻ വല നാസിർ,
0: അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല.
2: സ്വകാര്യ ജീവിതത്തിൽ അവൻ നടത്തുന്ന എല്ലാ ഗൂഢപ്രവർത്തനങ്ങളും അവന്റെ വിചാരം, വികാരം, ഉദ്ദേശം, വിശ്വാസം മുതലായവയുമെല്ലാം ഖിയാമത്തുനാളിൽ പരിശോധനാ വിഷയമാകുന്നതും അതനുസരിച്ച് നടപടിയെടുക്കപ്പെടുന്നതുമാണ്. ഇന്ന് ഈ കാണുന്ന കഴിവും സ്വാധീനവും ഒന്നും തന്നെ അവന് അന്നുണ്ടായിരിക്കയില്ല. ആരും അവനെ രക്ഷിക്കുവാനും ഉണ്ടാകുന്നതല്ല.
3: വചനം 11.
0: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാത്തിർ റജ, മടക്കം ഉള്ളതായ, ആവർത്തനം ഉള്ളതായ.
1: വസ്സമാഇ ദാത്തിർ റജ,
0: ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം.
3: വചനം 12.
0: വൽ അർളി, ഭൂമിയുമാണ്. ദാത്തി സദ, പിളരൽ ഉള്ളതായ, പിളരുന്നതായ.
1: വൽ അർദി ദാത്തി സദ,
0: സസ്യലതാദികൾ മുളച്ചു പിളരുന്ന ഭൂമിയും തന്നെയാണ് സത്യം.
3: വചനം 13.
0: ഇന്നഹു, നിശ്ചയമായും ഇത്. ലഖൗലുൻ, ഒരു വാക്കു തന്നെ, വചനം തന്നെ. ഫസ്ലു, തീരുമാനമായ, ഖണ്ഡിതമായ.
1: ഇന്നഹു ലഖൗലുൻ ഫസ്,
0: നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാന വചനം തന്നെയാകുന്നു.
3: വചനം 14.
0: വമാ ഹുവ, അതല്ലതാനും. ബിൽ ഹസ്ൽ, തമാശ, വിനോദം.
1: വമാ ഹുവ ബിൽ ഹസ്,
0: ഇതു തമാശയല്ല.
2: മടക്കം അഥവാ ആവർത്തനമുള്ളത് ദാത്തിർ റജ എന്ന് ആകാശത്തെ വിശേഷിപ്പിച്ചതിനെ മഴ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഗോളങ്ങളുള്ള ചലനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വിവക്ഷ നൽകപ്പെടാറുണ്ട്. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. പിളരുന്നത് ദാത്തിസ്സദ എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത് മഴ നിമിത്തം സസ്യലതാദികൾ മുളച്ചു പൊന്തുമാറ് ചീർത്ത് പിളരുന്നത് എന്ന ഉദ്ദേശത്തിലാകുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും അവന്റെ പുനരെഴുന്നേൽപ്പിനെക്കുറിച്ചും അവന്റെ ചിന്ത തിരിക്കുവാൻ പോരുന്നതാണ് ഈ സത്യവാചകങ്ങൾ. മനുഷ്യന് മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നും അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പറയുന്നത് കേവലം തമാശയോ വിനോദമോ ഒന്നുമല്ല. യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതവും അവസാനത്തേതുമായ വാക്കാണത് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്.
3: വചനം 15.
0: ഇന്നഹും, നിശ്ചയമായും അവർ. യകീദൂന, തന്ത്രം പ്രവർത്തി

0: പ്രവർത്തിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
1: ഇന്നഹും യകീദൂന കൈദ,
0: നിശ്ചയമായും അവർ അഥവാ അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
2: വചനം 16.
0: വ അകീദു, ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
1: വ അകീദു കൈദ,
0: ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്.
2: വചനം 17.
0: ഫമഹീലിൽ, ആകയാൽ താമസം നൽകുക അഥവാ സാവകാശം നൽകുക. അൽ കാഫിരീന, അവിശ്വാസികൾക്ക്. അം ഹിൽഹും, അവർക്കു താമസം ചെയ്തു കൊടുക്കുക. റുവൈദ, അൽപ്പം കുറച്ച്.
1: ഫമഹീലിൽ കാഫിരീന അം ഹിൽഹും റുവൈദ,
0: ആകയാൽ നബിയെ അവിശ്വാസികൾക്കു നീ കാലതാമസം നൽകുക, അവർക്കു നീ അല്പമൊന്നു താമസം ചെയ്തു കൊടുക്കുക.
3: സത്യപ്രബോധനത്തെയും പ്രവാചകനെയും നിഷ്കാസനം ചെയ്യുവാനായി അവർ ഗൂഢതന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്തുവാനും മുട്ടുകുത്തിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഞാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതിപ്പെടേണ്ടതില്ല. അല്പമൊന്ന് ക്ഷമിച്ചേക്കുക. താമസിയാതെ അവരെ ഞാൻ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്യാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തന്ത്രം കുറിക്ക് കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. അത് സംഭവിച്ചു കഴിയുകയും ചെയ്തുവല്ലോ.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അത്തോരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
6: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
5: അതെ,
6: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
5: അതെ,
6: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള അവർ താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
5: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 13 ആണ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫിയിലൂടെ പാരായണം നിർവഹിക്കുന്നത്.

آخر فسوف يعلمون. ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും പിഴവുകളെയും തിരുത്തി പാരായണം മനോഹരമാക്കാനും നന്മ നിറഞ്ഞതാക്കാനും നമ്മെ സഹായിക്കുന്ന അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം ഹാഫിദ് അബ്ദുൽ സുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 20 ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. അൽഹംദുലില്ലാ, ഇന്ന് 21-22 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ അയ്യുഹ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ. ഇവിടെ അടുത്ത പദത്തിലായിട്ട് വന്നു. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. മദ് മുൻഫസിൽ. അയ്യുഹ അന്നാസു, നൂൻ ശദ് മണിക്കണം. അന്നാസു ഉബുദു ഉബുദു. ഇവിടെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യ അയ്യുഹന്നാസു അയ്യുഹന്നാസു ഉബുദു. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയ്യുഹന്നാസു ഉബുദു അയ്യുഹന്നാസു ഉബുദു. റബ്ബകുമുല്ലദി റബ്ബ റബ്ബകുമുല്ലദി അല്ലദി ദാല അല്ലസി അല്ല അല്ലദി ഖലഖക്കും ഖലഖ. ഈ ഖാഉം ഖാഫും ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖലഖക്കും ഖലഖക്കും മഖ്റജ് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശേഷം ഖലഖക്കും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഖലഖക്കും വല്ലദീന വല്ലദീന വല്ലസീന അല്ല വല്ലദീന. മിൻകബ്ലിക്കും, സാക്കിന നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻക മിൻക. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻകബ്ലിക്കും ഖബ് ബാഇനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ തത്തഖൂൻ തത്തഖൂൻ തത്തഖൂൻ അല്ല തത്തഖൂൻ. ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ അല്ലദീ അല്ലസീ അല്ല അല്ലദീ അല്ലദീ ജഅല ജഅല. ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ജഅല ലകുമുൽ അർദ ലക്കുമുൽ അർല എന്ന് വായിക്കരുത്. ലക്കുമുൽ അർല അല്ല ലക്കുമുൽ അർദ അർദ. ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ശബ്ദം വരേണ്ടത്. അർദ. ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ. ഫിറാഷൻ, ഷീൻ ഉച്ചരിക്കുമ്പോഴും ഷീൻ തഫഷി എന്നുള്ളൊരു സിഫത്തുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ ഷ. ഫിറാഷൻ തൻവീന് ശേഷം വ ഫിറാശ വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫിറാശ വ. വസ്സമാ ബിനാ. ഈ രണ്ട് നീട്ടലും മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വസ്സമാ ബിനാ. ഇനി ബിനാ അൻസല, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീനു ശേഷം വ വന്നതിനാൽ ഇത് ഗാംഭീരമാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിനാ അൻസല. വഅൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന. വഅൻസല മിനസ്സമാഇ മാഅൻ. ഈ രണ്ട് നീട്ടലും നേരത്തെ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, വാജിബാണ്. നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഫഅഖ്റജ ഫഅഖ്റജ ബിഹി ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി. മിനസ്സമറാത്തി എന്നൊരിക്കലും ഉച്ചരിക്കരുത്, മാറി സീന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിനസ്സമറാത്തി മിനസ്സമറാത്തി റിസ്ഖല്ലക്കും. റി അല്ല റിസ്ഖൻ അല്ല റി റിസ്ഖല്ലക്കും. തൻവീന് ശേഷം ലാം റിസ്ഖൻ ല. തൻവീന് ശേഷം ലാം വന്നാൽ ഇദ്ഗാം ബിലഗ്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. റിസ്ഖല്ലക്കും റിസ്ഖല്ലക്കും. ഫലാ തജ്അലു ഫലാ തജ് ജീമിനെ കേൾക്കണം, കലക്കല ചെയ്യണം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ അൻദ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന. അൻദാദ വ തൻവീനിന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ
വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. എന്തും വ വ അൻതും ഈ മണിക്കൽ ഇഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന. വ അൻതും വ അൻതും തഅലമൂൻ തഅലമൂൻ അവസാനത്തിൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിലെ പാരായണ മര്യാദകളും സംഭവിച്ചേക്കാവുന്ന അസ്ഖലിതങ്ങളും പിഴവുകളും ചൂണ്ടിക്കാട്ടി നമുക്ക് ക്ലാസ്സിലെത്തത് ഹാഫിൽ അബ്ദു ശുക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: Tuned to reality.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
0: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കു. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങളെ ചേർത്തിയോതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് തജ്വീദ് നിയമങ്ങളാണ് ഈ എപ്പിസോഡിൽ അബ്ദുള്ള സമീർ മദീനി നമ്മെ പഠിപ്പിക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ തജ്വീദിൻ്റെ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട അഹ്കാമുൻ നൂനു സാക്കിന വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട തന്നെ രണ്ട് നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെയും, അഥവാ അൽ ഇദ്ഗാം എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അൽ ഇദ്ഗാം എന്നതിൻ്റെ ബാക്കി തന്നെയാണ്. ഇദ്ഗാം വ്യത്യസ്ത തരത്തിലുണ്ട്. ഇദ്ഗാമുൽ മുതഖാരിബൈൻ, ഇദ്ഗാമുൽ മുതമാഥിലൈൻ, ഇദ്ഗാമുൽ മുതജാനിസൈൻ. അപ്പോൾ ഇതെന്താണ് ഈ മൂന്ന് തരത്തിലുള്ള ഇദ്ഗാമും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ ഏത് വിധത്തിലാണ് നമ്മളത് ഓതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. ഇതിലാദ്യം ഇദ്ഗാം അൽ മുതമാഥിലൈൻ. തമാസുൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരസ്പരം ഒരുപോലെയാകുന്ന, തുല്യമാവുക. അഥവാ ഇവിടെ തജ്വീദ് പണ്ഡിതന്മാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു അക്ഷരത്തിന് അതിന് ഉച്ചാരണ സ്ഥാനമുണ്ടാകും, അതിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. അതിനൊരു വിശേഷണമുണ്ടാകും, അതിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. അഥവാ മഖ്റജും സിഫത്തും ഒന്ന് തന്നെയായ അക്ഷരങ്ങൾ വരുമ്പോൾ ഉള്ള ഇദ്ഗാം, അഥവാ ഒരേ അക്ഷരങ്ങൾ തന്നെ തമ്മിലുള്ള ഇദ്ഗാം, അതിനാണ് ഇദ്ഗാമുൽ മുതമാഥിലൈൻ എന്ന് പറയുന്നത്. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ഗാം മൂന്ന് രൂപത്തിൽ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് പോലെ തന്നെ വേറൊരു അതിൻ്റെ വിഭജനമാണ്. നേരത്തെ പറഞ്ഞത് അതിനെ ഉന്നത്ത് ചെയ്യുന്നു, മണിക്കുന്നതും മണിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഭജനമാണ്. അത് രണ്ടെണ്ണമാണ്, ഇദ്ഗാമു ബിഗുന്ന, ഇദ്ഗാമു ബിലാഗുന്ന. മണിച്ചുകൊണ്ട് ചേർത്തിയോതൽ, മണിക്കാതെ ചേർത്തിയോതൽ. ഇത് വേറെ ഒരു വിഭജനമാണ്. അത് ഇദ്ഗാമു ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളുടെ ഹർക്കത്തുകളുടെ വ്യത്യാസം, അതുപോലെ അക്ഷരങ്ങളുടെ വ്യത്യാസം അനുസരിച്ചുകൊണ്ട്, ഒന്ന് ഇദ്ഗാമു അസ്സഗീർ, മറ്റൊന്ന് ഇദ്ഗാമുൽ കബീർ, മറ്റൊന്ന് ഇദ്ഗാമുൽ മുത്ലഖ്. അല്ലെങ്കിൽ സാധാരണ നിലക്ക് രണ്ട് നിലക്ക് ഇദ്ഗാമു പ്രധാനമായും ഇദ്ഗാമുൽ കബീർ, ഇദ്ഗാമു അസ്സഗീർ. അല്ലെ, ഇദ്ഗാമുൽ കബീർ നമുക്ക് നമ്മുടെ ഖിറാഅത്തിൽ ഹഫ്സ് അൻ ആസിം, ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമുള്ള ഖിറാഅത്തിൽ ഇദ്ഗാം അൽ കബീർ ഇല്ല. അഥവാ ഇദ്ഗാമു ചെയ്യുന്ന അക്ഷരവും ഇദ്ഗാമു ചെയ്യപ്പെടുന്ന അക്ഷരവും രണ്ടിനും ഹർക്കത്തുണ്ടാവുക, ഇതാണ് ഇദ്ഗാമുൽ കബീർ. അവിടെ രണ്ടിനെ നമ്മൾ ഇൽഹാറാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. എന്നാൽ ഇദ്ഗാമു സഗീർ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരങ്ങളിൽ ആദ്യത്തേതിന് സുക്കൂന് ആയി വരികയും രണ്ടാമത്തേതിന് ഹർക്കത്തായി വരികയും ചെയ്യുമ്പോൾ, രണ്ട് ഹർഫുകളിൽ ഒന്നാമത്തേത് സുക്കൂനും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതും, ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇദ്ഗാമു ചെയ്യുന്നത്. അതിന് ഇദ്ഗാമു സഗീർ എന്ന് പറയുന്നത് ഒന്ന് ഹർക്കത്തുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതും ഒന്നാമത്തേത് സുക്കൂനുള്ളതും. ഉദാഹരണങ്ങൾ പലതും നമുക്ക് കാണാം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഉള്ളൊരു ആയത്തിൻ്റെ ഭാഗമാണ്, അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ യലൊരിബ് ബി അസ്വാക്ക എന്നാണ്. യലൊരിബ് ബാഇന് സുക്കൂന്, ശേഷമുള്ള ബാഇന് കസർ, യലൊരിബ് ബി അസ്വാക്ക. അപ്പോൾ ഒരിക്കലും അത് അറബികൾ അങ്ങനെ പറയാറില്ല. ഖുർആൻ പാരായണത്തിനല്ല, വേറെ ഒരു സാധാരണ വാക്യത്തിൽ പോലും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സൗകര്യത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഖുർആനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ട്. തജ്വീദ് നിയമങ്ങൾ ഒരിക്കലും നമുക്ക് പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പാരായണത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഉച്ചരിക്കാനുള്ള എളുപ്പവുമൊക്കെയാണ് ഇതിലൂടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലൊരു ബബി ആസ്വാക്ക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് യലൊരു ബി ആസ്വാക്ക. അതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിക്കുന്നതും. യലൊരു ബി ആസ്വാക്ക. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ബാഇന് ഹർക്കത്ത് ഉണ്ടാവുകയില്ല, സുക്കൂനാണ്. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ആദ്യത്തെ ബാഇൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവുകയില്ല, രണ്ടാമത്തെ ബാഇൻ്റെ ശബ്ദുണ്ടാവുകയും അതിന് താഴെ കസർ ഉണ്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ രണ്ടാമത്തെ ബാഇന് ശബ്ദുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഹർഫു താ. താ എന്നതിന് ശേഷം രണ്ട് താകൾ, അതിൽ ആദ്യത്തെ താഇന് സുക്കൂനും രണ്ടാമത്തെ താഇന് കസറും. ഫമാ റബിഹത് തിജാറതുഹും റബിഹത് തിജാറതുഹും എന്നാണുള്ളത്. അതിൽ ആദ്യത്തെ താ സാക്കിനെയാണ്, സുക്കൂനാണ്. രണ്ടാമത്തെ താ മുത്തഹരിക്കാണ്, ഹർക്കത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ താഇനെ, സുക്കൂനുള്ള താഇനെ ഹർക്കത്തുള്ള താഇലേക്ക് ചേർത്തിക്കൊണ്ട് ഉച്ചരിക്കുക. ഈ ചേർത്തി ഉച്ചരിക്കുന്ന രീതിക്കാണ് ഇദ്ഗാമുൽ മുതമാസിലൈൻ എന്ന് പറയുന്നത്. കാരണം ഒരേ അക്ഷരങ്ങൾ, അതിൻ്റെ മഖ്റജും അതിൻ്റെ ഉച്ചാരണസ്ഥാനവും അതുപോലെ തന്നെ വിശേഷണവുമൊക്കെ തുല്യമായത്, അതിനാണ് ഇദ്ഗാമുൽ മുതമാസിലൈൻ എന്ന് പറയുന്നത്. ശരി, ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഇദ്ഗാം അൽ മുതഖാരിബൈൻ. അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു ഇദ്ഗാമു സഗീർ, നേരത്തെ പറഞ്ഞ പിന്നെ വിഭജനത്തിൽ പിന്നെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങളുടെ ഹർക്കത്ത് അനുസരിച്ചുള്ള വിഭജനത്തിൽ രണ്ടാമത്തെ പിന്നെ ഇനമാണ് ഇദ്ഗാമുൽ കബീർ, അഥവാ ഇദ്ഗാം ചെയ്യപ്പെടുന്ന അക്ഷരവും ഇദ്ഗാം ചെയ്യുന്ന അക്ഷരവും രണ്ടും ഹർക്കത്തുള്ളതാവുക. അത് നമ്മളെ ഖിറാഅത്തിൽ നമ്മൾ ഇദ്ഗാം ചെയ്യുന്നില്ല, അതിനെ ഇൽഹാർ ചെയ്ത് വ്യക്തമാക്കി തന്നെയാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ ആയത്തിൽ രണ്ടാമത്തെ ആദ്യത്തെ ഭാഗത്ത് കാണാം. രണ്ടാമത്തെ ആയത്ത് ഫീഹി ഹുദ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദ ഫീഹി ഹുദ. നമ്മളെ ഖിറാഅത്തിൽ അത് നമ്മൾ വ്യക്തമാക്കി ഇൽഹാർ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓതുന്നത്. ഇനി ഇദ്ഗാമുൽ മുതഖാരിബൈൻ. ഇദ്ഗാമുൽ മുതഖാരിബൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് അക്ഷരങ്ങൾ, ഹർഫുകൾ അടുത്തടുത്ത മഖ്റജിലുള്ള അക്ഷരങ്ങൾ, എന്നാൽ അതിൻ്റെ വിശേഷണത്തിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിൽ ഖാഫ് കാഫ് രണ്ടും അടുത്തടുത്ത അക്ഷരങ്ങളാണ്, അവിടെ വ്യത്യാസമുണ്ട്. വിശേഷണത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഉച്ചാരണ സ്ഥലത്തിനും വ്യത്യാസമുണ്ട്. നാവിൻ്റെ അങ്ങേയറ്റം മുകളിലാണ് ഖാഫിൻ്റെ ഉച്ചാരണം, അതിൻ്റെ തൊട്ടു താഴെയാണ് കാഫിൻ്റെ ഉച്ചാരണം. അപ്പോൾ രണ്ടിൻ്റെ ഉച്ചാരണ സ്ഥലവും അതുപോലെ ഉച്ചരിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ഗാമുൽ മുതമാസിലൈനിൻ്റെ വിധി തന്നെയാണ്, അതേ ഇനങ്ങൾ തന്നെയാണ് ഇതിനുമുള്ളത്. പിന്നെ വിധിയും നേരത്തെ പറഞ്ഞ ഇദ്ഗാമുൽ കബീർ എന്ന് പറഞ്ഞതുപോലെ, അഥവാ പിന്നെ ഹർക്കത്തുള്ള രണ്ട് അക്ഷരങ്ങൾക്കും ഹർക്കത്തുള്ള ഇതിൻ്റെ വിധി എന്താണ്? അത് തന്നെയാണ് ഇതിൻ്റെയും വിധി. അഥവാ ഇൽഹാർ ചെയ്തിട്ടാണ് ഓതേണ്ടത്. അടുത്തടുത്ത ഉച്ചാരണ സ്ഥലങ്ങളുള്ള പിന്നെ അതുപോലെ തന്നെ വിശേഷണങ്ങളിലും വ്യത്യാസമുള്ള അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ ഇദ്ഗാം പിന്നെ ഇദ്ഗാമുൽ മുതഖാരിബിൻ അവിടെ ഇൽഹാർ തന്നെയാണ് ആയിട്ടാണ് ഓതേണ്ടത്, വ്യക്തമായി തന്നെയാണ് ഓതേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ഉദാഹരണം സുക്കൂനുല്ലാമിന് ശേഷം റാ വന്നാൽ അതിനെ ഇദ്ഗാം ചെയ്യണം. സുക്കൂനുല്ലാമ് റാ അടുത്തടുത്ത മഖ്റജാണ്, അതിൻ്റെ സിഫത്തിൽ വ്യത്യാസമാണ്, അത് മുതഖാരിബൈനിയാണ്. അപ്പോൾ ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി എന്ന ആയത്തിൽ സൂറത്തുൽ മാഇദയിൽ കാണാം. അവിടെ എങ്ങനെയാണ് ഓതേണ്ടത്? ബൽ റഫഅഹു അല്ലാഹു എന്നല്ല, ബർ റഫഅഹു അല്ലാഹു ഇലൈഹി. അതുപോലെ ഖുൽ റബ്ബി, ഖുർറബ്ബി ഇമ്മാ തുരിയന്നീ മാ യുഅദൂൻ എന്നൊക്കെയുള്ള ആയത്തുണ്ടല്ലോ. അതിൽ ഖുൽ റബ്ബി എന്നുള്ളിടത്ത് ഖുർറബ്ബി എന്നാണ് ഓതേണ്ടത്. അങ്ങനെ ഓതുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണം ആവുകയുള്ളൂ. ഇതാണ് ഇദ്ഗാമുൽ മുതഖാരിബൈൻ. ഇനി ഇദ്ഗാമുൽ മുതജാനിസൈൻ, അൽ ഹർഫാൻ അൽ മുതജാനിസാൻ, അഥവാ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങൾ. നമ്മൾ ആദ്യം പറയുന്നത് മൂന്ന് വ്യത്യാസം മനസ്സിലാക്കുക. മുതമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരം തന്നെ, ഒരേ അക്ഷരം തന്നെ അതിനെ ചേർത്തി വച്ചിരിക്കുന്നു. അഥവാ മഖ്റജും സിഫത്തും ഒന്ന്, ഉച്ചാരണസ്ഥലവും വിശേഷണവും ഒന്ന്. രണ്ടാമത്തെ ഇദ്ഗാമുൽ മുതഖാരിബൈൻ, വ്യത്യസ്ത മഖ്റജ്, വ്യത്യസ്ത സിഫത്ത്, എന്നാൽ അതിൻ്റെ വളരെ അടുത്തടുത്ത മഖ്റജിൽ നിന്ന് തന്നെയുള്ള അക്ഷരങ്ങൾ. അപ്പോൾ ഇദ്ഗാമുൽ മുതമാസിലൈൻ അതിനെ ഇദ്ഗാമ് ചെയ്യണം, ഇദ്ഗാമുൽ മുതഖാരിബിനെ അതിനെ ഇദ്ഗാം ഇൽഹാറ ചെയ്യണം. സുക്കൂൺ ലാമിന് ശേഷം റാ വന്നാലൊഴിച്ച് അവിടെ ഇദ്ഗാമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇദ്ഗാമുൽ മുതജാനിസൈൻ, ഇദ്ഗാമുൽ മുതജാനിസൈൻ ഒരേ മഖ്റജിൽ നിന്നുള്ള, ഒരേ ഉച്ചാരണസ്ഥാനത്തുള്ള രണ്ട് അക്ഷരങ്ങൾ, ഒരേ ഉച്ചാരണസ്ഥാനത്തുള്ള രണ്ട് അക്ഷരങ്ങൾ, അതിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനെ ഇൽഹാർ ചെയ്യണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അതിനെ ഇദ്ഗാം ചെയ്താണ് ഓതേണ്ടത്. ആ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ഒന്ന്, ദാല് താഇന് ശേഷം വരുന്നത്. ഇപ്പോൾ ദാലിൻ്റെ മഖ്റജ് അതുപോലെ തന്നെ താഇൻ്റെ മഖ്റജ് ഏകദേശം പിന്നെ രണ്ടും ഒരേ മഖ്റജ് തന്നെയാണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. ഉച്ചാരണത്തിൽ വ്യത്യാസമുള്ള, പറയുമ്പോൾ വ്യത്യാസമുള്ള, എന്നാൽ പുറപ്പെടുന്ന സ്ഥാനം ഒന്നായിട്ടുള്ളതിനാണ് മുതജാനിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ താഇന് ശേഷം ദാല് വന്നാൽ അതിനെ ചേർത്തിയോതണം, ഇദ്ഗാം ചെയ്തോതണം. ഉദാഹരണം, ഉജീബത് ദഅവതുകുമ, ഉജീബത് ദഅവതുകുമ എന്നാണ്. ഉജീബത്ത് അവിടെ താ, അതിന് ശേഷം താ അതിന് സുക്കൂനാണ്. രണ്ടാം അതിന് ശേഷം വന്ന ദാല് അത് മുത്തഹരിക്കാൻ ഹറക്കത്തുള്ളതാണ്. അപ്പം അവിടെ ഉജീബത്ത് ദഅവതുകുമ എന്നല്ല ഓതേണ്ടത്, ഉജീബത് ദഅവതുകുമ. ഇനി നേരെ തിരിച്ചുകൊണ്ട് ദാല് പിന്നെ താ പിന്നെ ദാലിന് ശേഷം താ വരുന്നതും ഉണ്ട്. ദാലിന് ശേഷം താ വരുന്നു. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖത് തബയ്യന അർറുശ്ദു മിനൽ ഗയ്, ഖത് തബയ്യന, അവിടെ ഖദ് തബയ്യന എന്നാണുള്ളത്. അവിടെ ആ ദാലിനെ താഇലേക്ക് ചേർത്ത് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു, ഖത് തബയ്യന. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാമുൽ കാമിൽ, ഇദ്ഗാമുൻ നാഖിസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞിരുന്നു ഇദ്ഗാമ് പൂർണ്ണമായ ഇദ്ഗാമും, അതാണ് ഇദ്ഗാമും ബിലാഗുന്ന, ഇദ്ഗാമുൻ നാഖിസ്, ഇദ്ഗാമും ബിഗുന്ന, വാവ് യാ എന്ന അക്ഷരങ്ങൾക്ക് വരുന്ന ഇദ്ഗാമ്. അപ്പോൾ ഇവിടെ ഇദ്ഗാമ് കാമിലാണ്. ഇവിടെ ആദ്യത്തെ അക്ഷരത്തെ നമ്മൾ ഉച്ചരിക്കുന്നേ ഇല്ല, അതിൻ്റെ ഒരു വിശേഷണവും ഒന്നും തന്നെ പറയുന്നില്ല. അതിന് രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് പൂർണ്ണമായും ഇദ്ഗാം ചെയ്തു. അതാണ് ഖത്തബയ്യന, തഇന് പിന്നെ തഇന് ശബ്ദ കൊടുത്തുകൊണ്ട് കട്ടി കൂട്ടി ഉച്ചരിക്കുന്നു. അതുപോലെ തന്നെ താഇന് ശേഷം ത്വാ വന്നു കഴിഞ്ഞാൽ അവിടെയും ഇദ്ഗാം തന്നെ ചെയ്യണം, ചേർത്തി ഓതണം. ഇദ്ഹമ്മത് ത്വാഇഫ, ഇദ്ഹമ്മത് ത്വാഇഫത്തുൻ എന്നാണുള്ളത് അവിടെ, ഇദ്ഹമ്മത് ത്വാഇഫ. അതുപോലെ തന്നെ നമുക്കറിയാം സൂറത്തു നിസാഇൽ പലപ്പോഴും നമ്മൾ കേട്ടുള്ള ആയത്താണ്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും. അവിടെ ഇല്ലലമു എന്ന് നമ്മൾ ഓതുന്നത് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ്, അഥവാ ഇദ് ലലമു എന്നാണ് ശരിക്കുള്ളത്. ദാഇന് ദാലിന് സുക്കൂന്, ലാഇന് ഹറക്കത്ത്. ഇവിടൊക്കെ ഈ അക്ഷരങ്ങൾ ഒരേ ഉച്ചാരണ സ്ഥലത്തുനിന്ന് പുറത്തു വരുന്ന എന്നാൽ വ്യത്യസ്ത വിശേഷണങ്ങളുള്ള അക്ഷരങ്ങളാണ്. അങ്ങനെയുള്ള അക്ഷരങ്ങൾ അതിനാണ് ഉള്ള അക്ഷരങ്ങളെ ചേർത്തി ഓതുന്നതിനാണ് ഇദ്ഗാമുൽ മുതജാനിസൈൻ എന്ന് പറയുന്നത്. ഒരേ ഉച്ചാരണ സ്ഥലം, അതിൻ്റെ ഉച്ചാരണം വ്യത്യാസം. രണ്ട് ഉദാഹരണം കൂടി പറയാം. പിന്നെ ലാഇ, അതുപോലെ തന്നെ ഇവിടെ പിന്നെ ദാലിന് ശേഷം ലാ വന്നു. ഇനി അതുപോലെ തന്നെ പിന്നെ സാഇന് ശേഷം ദാല് വന്നാൽ സൂറത്തു അല്ല അറാഫിൽ കാണാം, യൽഹസ്, യൽഹസ് ശേഷം ദാലാണ്. ആ ദാലിലേക്ക് ചേർത്തി പറയുമ്പോൾ ദാലിക്ക, യൽഹസ് ദാലിക്ക എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ യൽഹസ്, യൽഹസ് ദാലിക്ക, യൽഹസ് ദാലിക്ക. അതാണ് ധാഇനെ ഉച്ചരിക്കുകയില്ല, ദാലിലേക്ക് പൂർണ്ണമായും ചേർത്തിക്കൊണ്ടാണ് ഓതുന്നത്. അതുപോലെ തന്നെ ഇർക്കബ് മഅന, ബാഇന് ശേഷം മീം, ബാ മീം രണ്ട് ചുണ്ടുകളാണ് അതിൻ്റെ ഉച്ചാരണ സ്ഥലം, അതേ ഉച്ചാരണ സ്ഥലമാണ്, വിശേഷണം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബാഇന് ശേഷം മീം വന്നാൽ ഇർക്കബ് മഅന എന്നുള്ളത് ഇർക്കം മഅന. ഇതാണ് ഉദാഹരണങ്ങൾ. ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ, ഇദ്ഗാമുൽ മുത്തമാഥിലൈൻ, ഇദ്ഗാം അൽ മുത്തജാനിസൈൻ, ഈ മൂന്ന് ഉദാഹരണങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ള കൂട്ടത്തിൽ തന്നെ, ഇപ്പോൾ പിന്നെ ഓരോ അക്ഷരങ്ങളുടെ വിശേഷങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ ഉന്നതമായ വിശേഷങ്ങൾ അഥവാ സ്ഥിഅല ഉയർത്തി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാകും, നേരെ വിപരീതമുള്ള അക്ഷരങ്ങളും ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചേർത്തി ഓതേണ്ടത്? അവിടെയും നമുക്ക് തജ്വീദ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. പൂർണ്ണമായും ഇദ്ഗാം അവിടെ ഉണ്ടാകുകയില്ല, എന്നാൽ ഇദ്ഗാം ഉണ്ടാവുകയും ചെയ്യും. ഒരേ അക്ഷരങ്ങൾ, ഒരേ മഖ്റജുള്ള അക്ഷരങ്ങളെ ഒരേ വാക്കിൽ തന്നെ വരുന്നത്. ഉദാഹരണം, ഇപ്പോൾ അഹത്തു ഫറത്ത ബസത്ത എന്ന് പറയുമ്പോൾ അവിടെ ആ തോഇനെ നമ്മൾ പൂർണ്ണമായും തായിലേക്ക് ഇദ്ഗാം ചെയ്യുമോ? ഒരിക്കലും ഇല്ല. എന്നാൽ ആ തോഇൻ്റെ ആ പിന്നെ ഇസ്തിഅല എന്ന ആ വിശേഷണം നിലനിർത്തുകയും എന്നാൽ തായിനെ ശബ്ദ കൊടുക്കുകയും ചെയ്യുന്നു. അഹത്തു ഫറത്തു ബസത്ത, അതായത് തോഇൻ്റെ ആ ഇസ്തിഅല ഉയർത്തു, നാവ് ഉയർത്തിക്കൊണ്ട് എന്നാൽ പിന്നെ തായിലേക്ക് പൂർണ്ണമായും അതിനെ ഉച്ചരിക്കുന്ന അവസ്ഥയാണ് അവിടെയും ഉള്ളത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഉദാഹരണമാണ് അഥവാ അൽ മുത്തജാനിസാൻ അല്ലെങ്കിൽ മുത്തഖാരിബാൻ എന്ന ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ഖാഫ് കാഫ്. ഈ രണ്ട് അക്ഷരങ്ങൾ രണ്ടും വ്യത്യസ്ത മഖ്റജിലാണ്, വ്യത്യസ്ത സിഫത്താണ്. പക്ഷേ ഖാഫിൻ്റെ തൊട്ടടുത്ത മഖ്റജിൽ തന്നെയാണ് കാഫും ഉച്ചരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ കലിമത്തിൽ വരുമ്പോൾ എങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത്? അവിടെ ഇദ്ഗാം ചെയ്യുന്ന സന്ദർഭം ഖുർആനിൽ ഒരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മുർസലാത്തിൽ അലം നഖുലുഖുക്കും എന്ന ആയത്ത്, അലം നഖുലുഖും മിമ്മാഇം മഹീൻ എന്നതിൽ അലം നഖുലുഖുക്കും എന്നല്ല ഓതേണ്ടത്, അവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഓതേണ്ടത്. അലം നഖുലുഖും, അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ അഹത്തു അതുപോലെ ബസത്ത് പോലെയുള്ളതിൽ പറഞ്ഞതുപോലെ തന്നെ ഖാഫിൻ്റെ ആ ഒരു ഇസ്തിഅല ഉയർത്തുക എന്നുള്ള അതിൻ്റെ വിശേഷണം നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ ഖാഫിനെ ഉച്ചരിക്കാതെ കാഫിന് ശബ്ദ കൂട്ടി ഉച്ചരിക്കുന്ന രീതിയാണ് ഇവിടെയുമുള്ളത്. അലം നഖുലുക്കും എന്ന രൂപത്തിലാണ് ഓതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദ് നിയമങ്ങൾ പ്രകാരം ഖുർആൻ പാരായണം ചെയ്യുവാനും അതുവഴി നമ്മുടെ ഖുർആൻ പാരായണം ശരിയായ രൂപത്തിൽ ആക്കി തീർക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി നിയമങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: തജ്വീദ് പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. ഖുർആൻ പാരായണത്തിൽ അക്ഷരങ്ങളെ ചേർത്തിയോതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് നിയമങ്ങളാണ് അബ്ദുള്ള സമീർ മദീനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മെ പഠിപ്പിച്ചത്.
4: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരു ഹറമുകളിലെയും മക്ക മദീന ഹറമുകളിൽ സുബഹ് മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ അവർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശേഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 19 മുതൽ 39 വരെയുള്ള ആയത്തുകളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തുൽ ഫതഹിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
6: അല്ലാഹു അക്ബർ,
7: അല്ലാഹു അക്ബർ.
6: ويوم

حتى إذا ما جاءوها شهد عليهم سمعهم شهد

0: الله أكبر
1: الله

0: الله أكبر
1: الله

0: استووا أقيموا صفوفكم وتراصوا. الله أكبر
1: الله أكبر.

0: മാഷാ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അന്നാം 98 മുതൽ 110 വരെ വചനങ്ങളുടെ പാരായണം.
1: أعوذ بالله من الشيطان الرجيم.

0: به وما يجحد بآياتنا إلا الكافرون.
1: بيس قرآن راديو يل نام കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ അങ്കബൂത്ത് 36 മുതൽ 47 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അശ്ശത്രി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: സൂറത്തുൽ മുഅ്മിനൂൻ 78 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തു ശുഅറ 33 വരെ വചനങ്ങളും ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: الظالمين ونزع يده فإذا هي بيضاء للناظرين
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വ്യത്യസ്ത ഖാരിഅകളുടെ ശബ്ദത്തിൽ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മുഅ്മിനൂൻ 78 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ മുഴുവനായും സൂറത്തു ശുഅറ 33 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് അൽഹാഫിൽ സഅദ് അൽഗാമിദി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
1: പീസ് ഖുർആൻ റേഡിയോ, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം നീറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 41-ാമത് വചനം നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 41-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, വദ്കുർ, ഓർക്കുക, പ്രസ്താവിക്കുക അല്ലെങ്കിൽ പറയുകയും ചെയ്യുക. അബ്ദന, നമ്മുടെ അടിയാനെ, അയ്യൂബ അഥവാ അയ്യൂബിനെ, ഇദ്നാദ, അദ്ദേഹം വിളിച്ച സന്ദർഭം, റബ്ബഹു തൻ്റെ രക്ഷിതാവിനെ, അന്നീ മസ്സനിയ, നിശ്ചയമായും എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്, അശ്ശൈത്വാനു പിശാജ്, ബിനുസുബിൻ അവശതയുമായി അല്ലെങ്കിൽ ക്ഷീണവുമായി അതുമല്ലെങ്കിൽ വിഷമവുമായി, വഅദാബ് പീഡനവും അല്ലെങ്കിൽ യാതനയും അല്ലെങ്കിൽ ശിക്ഷയും ആയി. അല്ലാഹു പറയുന്നു, നമ്മുടെ അടിയാൻ അയ്യൂബിനെയും ഓർക്കുക. ഇത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്കുനേരെ അഭിസംബോധന. അതല്ലെങ്കിൽ എല്ലാ സത്യവിശ്വാസികളോടുമാണെന്നും ആകാവുന്നതാണ്. അതായത്, അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നിശ്ചയമായും പിശാജ് അവശതയും പീഡനവുമായി എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായപ്പോൾ ഒട്ടും അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് വിസ്മരിക്കാതെ, അള്ളാഹുവിന് അനുഗ്രഹത്തെക്കുറിച്ച് നിരാശ ബാധിക്കാതെ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ച കാര്യമാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മുഫസ്സിറുകൾ പറയുന്നു, വദ്കുർ യാ നബിയ്യനാ ഫിൽ കിതാബി, നമ്മുടെ വേദഗ്രന്ഥത്തിൽ അയ്യൂബിനെ, പ്രവാചകരെ താങ്കൾ ഓർക്കുക. അല്ലദി അൻസൽനാഹു അലൈക, നാം താങ്കൾക്ക് ഇറക്കിത്തന്ന, അബ്ദന അയ്യൂബ അലൈഹിസ്സലാം, അബ്ദന അയ്യൂബ്, നമ്മുടെ ദാസൻ അയ്യൂബിനെ, ഇത് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അത് ശ്രദ്ധേയമാണ് എന്നർത്ഥം. എന്താണ് പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയ ഷെയ്ത്വാനു ബിനുസുബിൻ വഅദാബ്, തീർച്ചയായും പിശാജ് അവശതയും പീഡനവുമായി എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. ഉബുത്തുലിയ ഫീ നഫ്സിഹി, ഉബുത്തുലിയ ഫീ മാലിഹി, ഇബുത്തുലിയ ഫീ അഹ്ലിഹി, ഇബുത്തുലിയ ഫീ വലദിഹി, അദ്ദേഹം തൻ്റെ ദേഹത്തിലും തൻ്റെ ധനത്തിലും തൻ്റെ കുടുംബത്തിലും തൻ്റെ മക്കളിലും പരീക്ഷണത്തിന് വിധേയനായി. ബി അൻവാഇൽ ബലായി, വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എല്ലാ നിരക്കുമുള്ള പരീക്ഷണങ്ങൾ. പക്ഷേ വസ്വബറ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമ കൈക്കൊണ്ടു. ഫലമ്മ അറാദല്ലാഹു അയ്യഷ്ഫിയഹു, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ, അൽഹമഹു അദ്ദുആ, ഒരു ദുആ അല്ലാഹു അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു. അല്ലെ, അമ്പിയാക്കന്മാരുടെ ദുആ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇസ്തജാബ് ഇജാബത്തുള്ള അല്ലെ ഉത്തരം നൽകപ്പെടുന്ന ദുആകളിൽ പെട്ടതാകുന്നു. ഇവിടെ നമുക്കും വലിയ പാഠമാണ് പഠിക്കാനുള്ളത്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അതിന് പ്രതിവിധി ഉണ്ടാകും. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് കൊറോണയുടെ കാലഘട്ടത്തിലൂടെയാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും കൊറോണ ബാധിച്ച് മരിക്കുന്ന ആളുകൾ, കൊറോണ ബാധിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് ഇത്തരം പ്രതിസന്ധികളിലായിരുന്നാലും പ്രതികൂലമായ അവസ്ഥയിലായിരുന്നാലും നിരാശ ബാധിക്കാതെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. നബിയെ, എന്നെക്കുറിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞേക്കുക, തീർച്ചയായും ഞാൻ സമീപസ്ഥനാകുന്നു. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അപ്പോ വേറെ ഏതെങ്കിലും മഖബറകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കൾ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ആളുകളിലേക്കോ ഒന്നുമല്ല വിശ്വാസികൾ തിരിയേണ്ടത്. അങ്ങനെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ഉരുവിട്ടാൽ, ഏതെങ്കിലുമൊക്കെ മൗലിദുകൾ പാരായണം ചെയ്താൽ, പ്രത്യേകം ചില ദിക്റുകൾ പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം പറയണമെന്ന് പഠിപ്പിക്കാത്ത ദിക്റുകൾ അത് ഇത്ര വർണ്ണം പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊറോണയിൽ നിന്ന് മോചിതരാകാം, ഇങ്ങനെയൊക്കെ ആളുകൾ ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാകുന്നു. മറ്റുള്ള മാർഗങ്ങളെല്ലാം ശിർക്കിൻ്റേതായ മാർഗങ്ങളാണ്, ചിലതെല്ലാം ബിദ്അത്തിൻ്റേതായ മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ അവലംബിക്കുന്നത് വഴി ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, ദുനിയാവിലാകട്ടെ നാളെ പരലോകത്താകട്ടെ. സൂറത്തുൽ അംബിയായിൽ കാണാം, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. വഅയ്യൂബ, അയ്യൂബ് ഇദ്നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ദുർറു, തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, പ്രയാസം നേരിട്ടിരിക്കുന്നു. വഅന്ത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാകുന്നു നാദാ നീ. എന്താണ് ആ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്ന കാര്യം? അള്ളാഹുവെ, എന്റെ പ്രയാസം നീ നീക്കിത്തരണേ, നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ. ബഹുന കാല അന്നീ മസ്സനിയ ഷൈത്താനു ബിനുസുബിൻ വഅദാബ്. നമ്മൾ പഠിക്കുന്ന സൂറത്തു സ്വാദിലെ ഈ വചനത്തിലുള്ള അവിടെ പറഞ്ഞത് അന്നീ മസ്സനിയ ഷൈത്താനു, എന്നെ പിശാജ് ബാധിച്ചിരിക്കുന്നു, ബിനുസുബിൻ, അവശതയുമായി, വഅദാബ്, അതേപോലെ പീഡനവുമായി. എന്തുകൊണ്ടാണ് അദ്ദേഹം പിശാജ് തന്നെ ബാധിച്ചിരിക്കുന്നു പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. വലിമാദ നസബ അയ്യൂബു മാ അസ്വാബഹു ഇല ഷൈത്താൻ. എന്തുകൊണ്ടാണ് തന്നെ ബാധിച്ച പ്രയാസം ഷെയ്ത്താനിലേക്ക് അദ്ദേഹം ചേർത്തി പറഞ്ഞത്? ഖാല ബഅദു ഉലമാ, ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, വലഅല്ല ഹാദ അർജഹു അൽ അഖ്വാൽ. മുഫസ്സിരീങ്ങൾ തന്നെ പറയുന്നു, ഈ അഭിപ്രായമായേക്കാം ഒരു പക്ഷേ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം. അതെന്താണ്? അന്ന ഹാദ മിൻ ബാബിൽ അദബ്, അല്ലാ യൻസിബ ശർറ ഇലല്ലാഹ് കമാ ഫഅല ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊരു മര്യാദയുടെ വർത്തമാനമാണ്, തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ പറയുന്ന വാക്ക്. ഇതിന് തെളിവാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്ക്. അതെന്താണ്? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് മാർഗം കാണിച്ചു തന്നവനാകുന്നു അവൻ, അഥവാ അല്ലാഹു. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവനും എനിക്ക് പാനീയം നൽകുന്നവനുമാകുന്നു അവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എനിക്ക് ശിഫ നൽകുന്നു. അപ്പോ രോഗത്തെ എനിക്കവൻ രോഗം തന്നാൽ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ രോഗിയായാൽ വനസബൽ മർദ ഇലാ നഫ്സിഹി, അവ രോഗത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ അദ്ദേഹം തന്നിലേക്ക് ചേർത്തി പറയുന്നു. എന്നാൽ വനസബ ശിഫാ ഇലാ റബ്ബിഹി, രോഗത്തിന്റെ ശമനത്തെയാകട്ടെ അള്ളാഹുവിലേക്കാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത്. അപ്പൊ അതൊരു മര്യാദയുടെ വർത്തമാനമാകുന്നു എന്നർത്ഥം. അയ്യൂബ് അലൈഹിസ്സലാം നസബ ശർറ ഇല ശൈത്താൻ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബുദ്ധിമുട്ടിനെ, ഈ പ്രയാസത്തെ അല്ലാ ശൈത്താനിലേക്ക് ചേർത്തി പറഞ്ഞു. ലിഅന്ന ശൈത്താൻ അസാസു കുല്ലി ശരീൻ, എല്ലാ തിന്മയുടെയും കേന്ദ്രമാകുന്നു ശൈത്താൻ. തഅദ്ദുബൻ മഅ അല്ലാഹി തആല കമാ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാതിരിക്കാൻ കാരണം അതൊരു മര്യാദയുടെ വർത്തമാനമാകുന്നു. ഏതുപോലെ ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ തിരുമേനി പറയുന്നത് കാണാം, വശ്ശർറു ലൈസ ഇലൈക്, അള്ളാഹുവെ തിന്മ അത് നിന്നിലേക്കല്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗത്തു നിന്നല്ല എന്നർത്ഥം. അപ്പോ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ പിശാച് അവശതയും അതേപോലെ തന്നെ പീഡനവും കൊണ്ട് ബാധിച്ചിരിക്കുന്നു പറയാൻ കാരണം തിന്മയെ ശൈത്താനിലേക്ക് ചേർത്തിയാണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിലേക്ക് ചേർത്തിയല്ല. അത് അദ്ദേഹത്തിന്റെ മര്യാദയോടെയുള്ള വർത്തമാനമാകുന്നു, സംസാരമാകുന്നു. അഹമ്മദ് ബിൻ സ്വാലിഹുൽ ഹുസൈമിൻ അഹമ്മദ് പറയുന്നു, ബയാനു അന്നൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ വചനം വ്യക്തമാക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദറ, ഉപകാരത്തെയോ ഉപദ്രവത്തെയോ അവർ അധീനമാക്കുന്നില്ല. ലി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വചനമാണിത് തെളിവ്. ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ശൈത്താൻ, തീർച്ചയായും എന്നെ ശൈത്താൻ ബാധിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഇന്ന് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി മൺമറഞ്ഞു പോയ ആളുകളെപ്പോലും സമീപിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകന്മാരാരും തങ്ങളുടെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്, അവരെ ഇടയാളന്മാരായിട്ടും പ്രാർത്ഥിച്ചിട്ടില്ല, നേർക്ക് നേരെ അള്ളാഹുവോടാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത്. അപ്പൊ ചില ആളുകൾ ദുർവ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്, അതെന്താണ്, അമ്പിയാക്കന്മാർ തന്നെ അത് മഹാന്മാരാണല്ലോ, അവർക്ക് നേർക്ക് നേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്കോ, നമുക്കത് പാടില്ല. ഇത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹുവല്ലാത്ത വേറെ ഏതെങ്കിലും ശക്തികളോട്, അത് അമ്പിയാക്കന്മാരാകട്ടെ, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരാകട്ടെ, മഹത്തുക്കളാകട്ടെ, ഒരാളും പ്രാർത്ഥിച്ചതായി പഠിപ്പിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിലോ, നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഖേനയെ പ്രാർത്ഥിക്കാവൂ, ഒന്നുകിൽ ഔലിയാക്കന്മാർ മുഖേന, അല്ലെങ്കിൽ അമ്പിയാക്കന്മാർ മുഖേന, അല്ലെങ്കിൽ മഹത്തുക്കൾ മുഖേന മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ ഒരു സ്ഥലത്ത് പോലും കാണുക സാധ്യമല്ല. മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി അത് ഷിർക്കാണ് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. എന്തുമാത്രം ഗുരുതരമാകുന്നു കാര്യം. മറ്റൊന്ന്, ബയാനു സിദ്ഖി ലുജൂഇൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇലല്ലാഹി തആല ഫീ കൗനിഹിം യഫ്സഊന ഇലൈഹി ഇൻദ ശദാഇദ് ലിഖൗലിഹി, ഏത് പ്രതികൂല അവസ്ഥയിലും ഏത് പ്രയാസമുള്ള അവസ്ഥയിലും ഭയമുള്ള അവസ്ഥയിലും പ്രവാചകന്മാർ അഭയം കണ്ടെത്തിയത് അല്ലാഹുവിലേക്ക് മാത്രമാകുന്നു, തങ്ങളുടെ മഹത്വത്തിന് അത് നിരക്കാത്തതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇത് അല്ലാഹുവിലേക്ക് കേടിച്ചു മടങ്ങാൻ ഈ ഭൂമുഖത്തുള്ള ഏത് സൃഷ്ടിയും ബാധ്യസ്ഥനാണെന്ന് അറിയിക്കുന്നു. മറ്റൊന്ന്, ജവാസു ഇലാഫത്തിൽ അഷ്യാ ഇലാ അസ്ബാബിഹ ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാം അളാഫ ദുർറ ഇല ശൈത്താൻ ലിഅന്നഹു സബബുഹു. ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ കാരണങ്ങളെ ആ കാരണങ്ങളിലേക്ക് അതിന് ചേർത്തി പറയുക. അപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്കുണ്ടായ പ്രയാസത്തെ പിശാചിലേക്ക് ചാർത്തി പറഞ്ഞത് അതിന് തെളിവാകുന്നു. അപ്പൊ ആ കാരണങ്ങളിലേക്ക് ചേർത്തി പറയുക എന്നത്. ഇതിൽ മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ജവാസു തവസ്സുൽ, തവസ്സുൽ അനുവദനീയമാകുന്നു എന്നതാണ്. നമ്മുടെ ആളുകൾക്ക് പരിചയമുള്ള തവസ്സുൽ എന്താണ്? അള്ളാഹുവേ, ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസം നീക്കിത്തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കാണാം. എന്നാൽ ഖുർആനോ ഹദീസോ അങ്ങനെ ഏതെങ്കിലും മഹത്തുക്കളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ല. അള്ളാഹു അനുവദിച്ച, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചില തവസ്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ അതാണ് പറയുന്നത്, ജവാസു തവസ്സുലി ഇൽ അല്ലാഹി തആല ബിഹാലിൽ അബ്ദി ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാം. കാരണം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സ ഇൽ അല്ലാഹി തആല ബിഹാലിഹി, തന്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. തവസ്സുൽ എന്നാൽ സമീപന മാർഗം സ്വീകരിക്കലാണ്. അള്ളാഹുവെ, തന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ രക്ഷിക്കണേ എന്ന് തന്റെ അവസ്ഥ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുലാണ് അദ്ദേഹം നടത്തിയത്. വഹുവ അന്നഹു മസ്സഹു ശൈത്താൻ ബിനുസുബിൻ വഅദാബ് വനദീറു ഹാദാ ഖൗലു മൂസ അലൈഹിസ്സലാം. ഇതിനോട് സമാനമാകുന്നു സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന. അതെന്താണ്? റബ്ബി ഇന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ എനിക്ക് എന്ത് ഇറക്കിത്തന്നാലും, എന്ത് അനുഗ്രഹങ്ങൾ, എന്ത് സഹായങ്ങൾ ഇറക്കിത്തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാകുന്നു എന്ന് അദ്ദേഹം തൻ്റെ വളരെ ശോചനീയമായ അല്ലെങ്കിൽ പ്രയാസകരമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ തന്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ഇത് തെളിവാകുന്നു. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അഥവാ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ വചനം, ഫതവസ്സല ഇലല്ലാഹി ബിദിക്രി ഹാലിഹി, അദ്ദേഹം തന്റെ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. وأنه فقير إلى الله سبحانه وتعالى وهذا أحد أنواع التوسل الجائز. അനുവദനീയമായ തവസ്സുലിൽപ്പെട്ട ഒരു തവസ്സുലാകുന്നു ഇത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ അകപ്പെട്ടാൽ ആ പ്രയാസത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ, ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് സമീപനമാർഗം തേടാം. ഇനി അനുവദനീയമായ തവസ്സുലുകൾ ഏതൊക്കെയാണ്? സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒന്ന്, അത്തവസ്സുലു ഇലല്ലാഹി ബി അസ്മാഇഹി, അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെ കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യാം. ഏതുപോലെ, അല്ലാഹുമ്മ യാ ഗഫൂറു ഇഗ്ഫിർലീ, കണ്ടോ, എല്ലാം പൊറുക്കുന്നവനായ അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അത്തവസ്സുലു ഇലല്ലാഹി ബി സിഫാത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഏതുപോലെ, അല്ലാഹുമ്മ ബിറഹ്മതിക അസ്തഗീസു, അല്ലാഹുമ്മ ബിഇൽമികൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യീനി അഹ്യീനി ഇദാ അലിംതൽ ഹയാത്തു ഖൈറൻ ലീ. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തെക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു, നിന്റെ അദൃശ്യമായ അറിവിനെ കൊണ്ടും നിന്റെ കഴിവിനെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഇതുപോലെയുള്ള പ്രാർത്ഥന ആ ഗണത്തിൽപ്പെട്ടതാകുന്നു. മറ്റൊന്ന്, അത്തവസ്സുലു ഇലല്ലാഹി തആല ബി അഫ്ആലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് തവസ്സുലാക്കുക. അതെങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചെയ്യണമേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീം നബിക്ക് നീ അനുഗ്രഹം ചെയ്തതുപോലെ. കണ്ടു, അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് തവസ്സുലാക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന്, അത്തവസ്സുലു ഇലല്ലാഹി തആല ബിദുആഇ മൻ തുർജ ഇജാബത്തുഹു, അല്ലേ, തൻ്റെ അള്ളാഹുവോട് നേർക്കു നേരെ പ്രാർത്ഥിക്കുക, പ്രതിഫലം ലഭിക്കും അല്ലെങ്കിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അതാണ് അന്നീ മസ്സനിയ ഷൈത്വാനു ബിനുസുബിൻ വഅദാബ്. ആ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ ഗണത്തിൽപ്പെടുന്നതാകുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നേരത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന അതിന് തെളിവാകുന്നു. അതുപോലെ തന്നെ ഈമാനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സൂറത്തു ആലിമ്രാനിൽ ദീർഘമായ ആയത്തിൽ കാണാൻ സാധിക്കും, റബ്ബന ഇന്നന സമിഅന മുനാദിയൻ യുനാദീലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന. റബ്ബേ, ഒരു വിളിയാളൻ വിളിച്ചു പറയും ഞങ്ങൾ കേട്ടു, നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന്. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ. തുടർന്ന് ആ പ്രാർത്ഥന അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അപ്പോ ഈമാനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകളെ കൊണ്ട് പ്രാർത്ഥിക്കാം. അതിന് തെളിവാണ് മൂന്ന് പേര് ഗുഹയിൽ അകപ്പെടുകയും ഗുഹാമുഖം ഒരു പാറക്കല്ല് വീണുകൊണ്ട് അടയുകയും ചെയ്തു. അങ്ങനെ ആ മൂന്ന് പേരും തങ്ങൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് നീങ്ങിപ്പോവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിലേക്ക് സമീപന മാർഗം തേടാൻ നമുക്ക് അനുവാദമുണ്ട്. ആ അനുവദിച്ച മാർഗമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രതികൂല അവസ്ഥയിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് മഹാമാരിയുടെ കാലത്തും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാൻ, അവരിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 41-ാമത് വചനമാണ് നാം പഠിച്ചത്. രോഗിയായപ്പോൾ അയ്യൂബ് നബി അലഹിസ്സലാം പ്രാർത്ഥിച്ചത് ഏകനായ റബ്ബിനോട് എന്ന ഇതിവൃത്തത്തിലുള്ള ക്ലാസ് നമുക്ക് വേണ്ടി നിർവഹിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
0: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
4: പീസ് റേഡിയോ. Tune to reality.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: Peace Radio. Tune to reality.
5: هي الحبيبة والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും ശ്രോതാക്കളെ കേൾപ്പിക്കുവാനുള്ള അവസരമാണ് ഈ പരിപാടിയിലൂടെ നാം തയ്യാറാക്കിയിരിക്കുന്നത്.
8: വചനം 13.
9: ഇന്നഹു കാന, കാരണം അവനായിരുന്നു. ഫീ അഹ്ലിഹി, തൻ്റെ സ്വന്തക്കാരിൽ. മസ്റൂറ, സന്തുഷ്ടൻ.
10: ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ,
9: കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു.
8: വചനം 14.
9: ഇന്നഹു ദന്ന, നിശ്ചയമായും അവൻ ധരിച്ചു. അല്ല യഹൂർ, അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്.
10: ഇന്നഹു ദന്ന അല്ല യഹൂർ,
9: അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേയല്ല എന്ന്.
8: വചനം 15.
9: ബല, ഇല്ലാതെ. ഇന്ന റബ്ബഹു, നിശ്ചയമായും അവന്റെ റബ്ബ്. കാന ബിഹി, അവനെക്കുറിച്ചായിരിക്കുന്നു. ബസീറോ, കണ്ടറിയുന്നവൻ.
10: ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറോ,
9: ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവന്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു.
11: സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തൻ്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവൻ്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചു വച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവൻ്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തി വരുന്ന അവൻ്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
8: വചനം 16.
9: ഫല ഉഖ്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിശ്ശഫഖ, അസ്തമയ ശോഭ കൊണ്ട്.
10: ഫല ഉഖ്സിമു ബിശ്ശഫഖ,
9: എന്നാൽ അസ്തമയ ശോഭ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു.
8: വചനം 17.
9: വല്ലൈലി, രാത്രി കൊണ്ടും. വമ വസഖ, അത് അടക്കി വെച്ചവ കൊണ്ടും ഉൾക്കൊള്ളുന്നവ കൊണ്ടും.
10: വല്ലൈലി വമ വസഖ,
9: രാത്രിയും അതുൾക്കൊള്ളുന്നവയും കൊണ്ടും.
8: വചനം 18.
9: വൽ ഖമരി, ചന്ദ്രനെ കൊണ്ടും. ഇദത്തശഖ, അത് പൂർണ്ണമായി വരുമ്പോൾ.
10: വൽഖമരി ഇദത്തസഖ,
9: ചന്ദ്രൻ നികന്നു പൂർണ്ണത പ്രാപിച്ചു വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്തു പറയുന്നു.
8: വചനം 19.
9: ലറ്റർക്കബുന്ന, നിശ്ചയമായും നിങ്ങൾ കയറും, തരണം ചെയ്യും. തബഖൻ അൻ തബഖ, ഘട്ടം ഘട്ടമായി, ഓരോ പടിപടിയായി, അടുക്കടുക്കായി.
10: ലതർകബുന്ന തബഖൻ അൻ തബഖ,
9: തീർച്ചയായും നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്.
8: വചനം 20.
9: ഫമാലഹും, എന്നിരിക്കെ അവർക്കെന്താണ്. ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നില്ല.
10: ഫമാലഹും ലാ യുഅ്മിനൂൻ,
9: എന്നിരിക്കെ എന്താണിവർക്ക്, ഇവർ വിശ്വസിക്കുന്നില്ല.
8: വചനം 21.
9: വഇദാ ഖുരിഅ, ഓതപ്പെട്ടാൽ. അലൈഹിം, അവരിൽ. അൽ ഖുർആനു, ഖുർആൻ. ലാ യസ്ജുദൂൻ, അവർ സുജൂദ് ചെയ്യുന്നുമില്ല.
10: വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ,
9: അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നുമില്ല.
11: ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഓത്തിന്റെ ഒരു സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്തതായി ഇമാം മാലിക്, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ നിവേദനം ചെയ്തിട്ടുണ്ട്. അസ്തമയ സമയത്തെ ശോഭ, രാത്രി ഉൾക്കൊള്ളുന്നവ അഥവാ അതിൻ്റെ ഇരുട്ടിൽപ്പെട്ട് മറഞ്ഞു പോകുന്ന വസ്തുക്കൾ, പൂർണ്ണദശ പ്രാപിച്ച ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും നിങ്ങൾ ഒന്നിനുശേഷം മറ്റൊന്നായി ഓരോ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. മരണത്തിനു മുമ്പ് ശൈശവം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, രോഗം, ആരോഗ്യം, സുഖം, ദുഃഖം ആദിയായ വിവിധ ഘട്ടങ്ങളെ മനുഷ്യർ തരണം ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു നല്ല കാര്യമോ ചീത്ത കാര്യമോ സാധിക്കണമെങ്കിൽ പോലും അതിനായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. പിന്നീടാണെങ്കിൽ മരണം, ഖബറിലെ ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശറിലേക്കു സമ്മേളിക്കൽ, വിചാരണ, രക്ഷാശിക്ഷകൾ ആദിയായ ഘട്ടങ്ങളെയും ഒന്നിനു പിന്നാലെ ഒന്നായി മനുഷ്യൻ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ കേവലം നിശ്ചലമോ സുസ്ഥിരമോ ആയ ഒരവസ്ഥയല്ല മനുഷ്യനുള്ളത്, വ്യക്തികളിൽ മാത്രമല്ല സമൂഹങ്ങളിലും കാണാവുന്ന അവസ്ഥയാണിത്. ഇതെല്ലാം മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അവൻ്റെ ശാശ്വതമായ ഭാവിയെപ്പറ്റി ബോധപൂർവം പ്രവർത്തിക്കുവാൻ അവന് പ്രേരകമാകേണ്ടതുമാകുന്നു. പക്ഷേ എന്നിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുവാനോ ഖുർആന്റെ സന്ദേശങ്ങൾ ചെവിക്കൊണ്ട് മനസ്സിലാക്കുവാനോ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുവാനോ അവൻ തയ്യാറാകുന്നില്ല. അത്ഭുതം തന്നെ. 16 മുതൽ 21 കൂടിയ വചനങ്ങളുടെ വ്യാഖ്യാനമായി പ്രാമാണ്യരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പ്രസ്താവിച്ചിട്ടുള്ളതിൻ്റെ സാരമാണ് മുകളിൽ പറഞ്ഞത്. ഈ ആശയത്തെ പിന്താങ്ങുമാറുള്ള പല ഖുർആൻ വചനങ്ങളും കാണാവുന്നതുമാകുന്നു. ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി 19 വചനത്തിന് പ്രത്യേകമായി ഒരു ശീർഷകം കൊടുത്തിട്ടുണ്ട്. അതിൽ തബഖൻ അൻ തബഖ് എന്ന വാക്കിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഹാലൻ ബാദ ഹാൽ, ഒരവസ്ഥയ്ക്കു ശേഷം മറ്റൊരവസ്ഥ എന്നാണ് അദ്ദേഹം അർത്ഥം സ്വീകരിച്ചിരിക്കുന്നത്. മറ്റു പല മഹാന്മാരിൽ നിന്നും ഇതുപോലെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതായി ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവരും പ്രസ്താവിച്ചിരിക്കുന്നു. ഏതാണ്ട് ഇതേ അർത്ഥത്തിലുള്ള വേറെ ചില നിവേദനങ്ങളും കാണാം. ചിലതിൽ സിദ്ധത്തൻ ബാദ സിദ്ധ, ഒരു കാഠിന്യത്തിനു ശേഷം മറ്റൊരു കാഠിന്യം എന്നാണുള്ളത്. ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് മേൽക്കണ്ട വ്യാഖ്യാനം ആ വചനത്തിന് നാമം സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഓരോന്നോരോന്നായി വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന് സാരം. അല്പം വിഷമത്തോടുകൂടി തരണം ചെയ്യപ്പെടേണ്ടുന്ന അവസ്ഥകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നത്രേ ലതർക്കബുന്ന, തീർച്ചയായും നിങ്ങൾ കയറും എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വിഷമാവസ്ഥകൾ ഓരോന്നായി തരണം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ചില മഹാന്മാർ ഇവിടെ അർത്ഥം കൽപ്പിച്ചതും. ഏതായാലും നിങ്ങൾ പടിപടിയായി പുരോഗമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഈ വചനത്തിന് ചില പുരോഗമനവാദികൾ കൽപ്പിച്ചു കാണുന്ന അർത്ഥവ്യാഖ്യാനം സ്വീകരിക്കുവാൻ ന്യായം കാണുന്നില്ല. കാര്യപ്പെട്ട ഒരു മുഫസിറും അത് പറഞ്ഞു കാണുന്നുമില്ല. ലതർക്കബുന്ന എന്നതിൽ ബാ എന്ന അക്ഷരത്തിന് അകാരം അഥവാ ഫത്ഹ് കൊടുത്തും ലതർക്കബന്ന എന്നും വായനയുണ്ട്. അപ്പോൾ അത് നീ കയറും എന്ന അർത്ഥം വരുന്ന ഏകവചനവും നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിക്കുന്നതുമായിരിക്കും. വായനാ വ്യത്യാസങ്ങളും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ഉദ്ധരിച്ച ശേഷം പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഇപ്രകാരം പറയുന്നു, മുഹമ്മദ് നബിയെ, ഒരവസ്ഥയ്ക്കു ശേഷം മറ്റൊരവസ്ഥയും വിഷമകരമായ ഒരു കാര്യത്തിനു ശേഷം മറ്റൊരു കാര്യവുമായി നീ കയറി അഥവാ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വ്യാഖ്യാനം നൽകിയവരുടെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് വാചകമെങ്കിലും എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചു പറഞ്ഞതാണ് അതെന്നും ഖിയാമത്തു നാളിലെ വിഷമങ്ങളും ഭീകരതകളും അവർ കണ്ടുമുട്ടേണ്ടി വരുമെന്നാണ് അതിൻ്റെ താൽപ്പര്യമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു.
8: വചനം 22.
9: ബലില്ലദീന കഫറു, പക്ഷേ അവിശ്വസിച്ചവർ, യുകദ്ദിബൂൻ, വ്യാജമാക്കുന്നു.
10: ബലില്ലദീന കഫറു യുകദ്ദിബൂൻ,
9: അത്രയുമല്ല, പക്ഷേ അവിശ്വസിച്ചവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
8: വചനം 23.
9: വല്ലാഹു അഅലമു, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ബിമാ യുഊൻ, അവർ സൂക്ഷിച്ചു വരുന്നതിനെ പറ്റി.
10: വല്ലാഹു അഅലമു ബിമാ യുഊൻ,
9: അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു.
8: വചനം 24.
9: ഫബശ്ശിർഹും, ആകയാൽ അവർക്ക് സന്തോഷമറിയിക്കുക. ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയെപ്പറ്റി.
10: ഫബശ്ശിർഹും ബിഅദാബിൻ അലീം,
9: ആകയാൽ നബിയെ അവർക്ക് വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക.
8: വചനം 25.
9: ഇല്ലല്ലദീന, യാതൊരുവർക്കൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. ലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം. ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത, നഷ്ടം പറ്റാത്ത.
10: ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ,
9: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു നഷ്ടപ്പെട്ടു പോകാത്ത പ്രതിഫലമുണ്ട്.
11: അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ലെന്നും ഖുർആൻ സ്വീകരിച്ച് അള്ളാഹുവിനെ സാംഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നില്ലെന്നും മാത്രമല്ല ഖുർആനെയും മറ്റും വ്യാജമാക്കി നിഷേധിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വല്ല സന്തോഷവാർത്തയും അറിയിക്കുവാനുണ്ടെങ്കിൽ അത് കഠിനമായ ശിക്ഷയെക്കുറിച്ചാണുള്ളത്. നേരെ മറിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്കാകട്ടെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ശാശ്വതമായ പ്രതിഫലവും ഉണ്ടായിരിക്കും. അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആയുഉൻ എന്നു പറഞ്ഞതുകൊണ്ടുദ്ദേശം അസൂയ, വെറുപ്പ്, വിദ്വേഷം, നിഷേധം മുതലായവയാണ്. അല്ലാഹു ആലം.
7: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
12: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കജയിത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
13: കച്ചവടക്കാരൻ,
12: അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
13: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
12: അതെ
13: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
12: അതെ അതെ,
13: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
12: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
15: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
16: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുത്.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സൗദ്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്ത് മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് സൗദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: أعوذ بالله من الشيطان الرجيم.

പേസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം. വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ദുഹാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ് എന്നിവയുടെ പാരായണമാണ് പാരായണം നിർവഹിക്കുന്നത് കാരി വാദി അൽ യമാനി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു ദുഖാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫത്തഹ് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് വദീഉ അൽ യമാനി.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്ത് അബസ നമ്മൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ബാക്കി ഭാഗം നോക്കാം. കല്ല ഇന്നഹാ തദ്ക്കറ വലല്ലോദി, നമ്മൾ ഇനി ബാക്കി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: مكرمة
1: مرفوعة مطهرة
0: مرفوعة مطهرة
1: بأيدي سفرة.

0: أكفر.
1: قتل الإنسان ما أكفره
0: من أي شيء خلقه؟

0: ഖാഫാണ്. വഹദായിഖ അന്നിരി
1: വഹദായിഖ ഉംബ
0: ഖാവ് അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു ഉച്ചരിക്കേ.

0: كفرت الفجرة.
1: أولئك هم الكفرة الفجرة.
2: ഹ എന്നുള്ള ശബ്ദം പുറത്തേക്ക് വരണം. ഈ സൂറത്തിൽ ഒരുപാട് ആയത്തുകളുണ്ട് അങ്ങനെ. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ.
1: ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ.
2: ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാ അല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
5: ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർ

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനം പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 19 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് 20-ാമത്തെ ആയത്താണ് എടുക്കുന്നത്.

0: യകാദുൽ ബർഖു, യകാദുൽ ബർഖു. ഇവിടെ അൽ ബർഖു റാ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ബർ ബർഖു റാ രി റൂ എർ ബർഖു ബർഖു. ബർ എന്ന് റായിന് കൂടുതൽ ആ ഒരു ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുക. ബർഖു യഖ്തഫു യഖ്തഫു. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖ ഖി ഖു എഖ് യഖ്തഫു. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഈ തുബാഖ എന്ന് പറയും. അഥവാ കൃത്യമായാൽ, ആ ഒരു സിഫത്ത് കൃത്യമായാൽ മാത്രമാണ് ത എന്ന അക്ഷരത്തിൻ്റെ ആ ഒരു ശബ്ദവും യഥാർത്ഥ മഖ്റജിൽ നിന്നും ആവുകയുള്ളൂ. യഖ്തഫു ത തി തു എത് എത് യഖ്തഫു. അബ്സാറഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്സാറഹും എന്നല്ല, അബ് അബ് സാ സ്വാദുച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതും ഇസ്തിഇലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്.
1: അബ്സാറഹും അബ്സാറഹും കുല്ലമാ അദാ ലഹും കുല്ലമാ.
0: ഇവിടെ കുല്ലമാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. കുല്ലമാ മദ്ദിൻ്റെ അക്ഷരം അദാ, അതിൽ ആദ്യത്തെ അക്ഷരം ഹംസ. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാവുമ്പോൾ മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്.
1: കുല്ലമാ അദാ.
0: ഇനി അദാ, ഇത് മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ്ദ് മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: അദാ.
0: അതുപോലെ തന്നെ ദ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. അല്ലാ ആ എന്നല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സ്വാഭാവികമായിട്ടും തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൃത്യമായ മഖ്റജൊന്നും അറിയാത്ത ആളുകൾക്ക് സ്വാദിന് പുള്ളിയുള്ള ദാദും ത്വാഇന് പുള്ളിയിട്ട ദാദും അതുപോലെ തന്നെ അള്ളാഹു എന്ന ഈ മൂന്ന് ശബ്ദവും ആ ഒരുപോലെ തന്നെയാണ് ആവാറുള്ളത്. അത് ശരിക്കും മൂന്ന് ശബ്ദം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് കൃത്യമായി അതിനെ കനപ്പിച്ച് ഉച്ചരിക്കണം. എദോ എദോ എലഹും. ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണത്.
1: എദോ എലഹും എദോ എലഹും മഷൗഫി.
0: സാക്കിന മീമിന് ശേഷം വീണ്ടും മീം ഇദ്ഗാമുദ് മാഥിലിൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: എദോ എലഹും മഷൗഫി.
0: ഫി എന്നതിൽ ഹാന് സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെയും മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വ ഇസ എന്നല്ല, വ ഇദ വ ഇദ അസ്ലമ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഇനി അസ്ലമ അസ്ലമ അല്ല, അസ്ലമ എന്നോ അതുപോലെ തന്നെ അസ്ലമ ഈ രൂപത്തിൽ മീൻസ് കലക്കല ചെയ്തിട്ടോ അല്ലെങ്കിൽ വാദിൻ്റെ കൃത്യമായ മഹ്റജിൽ നിന്നാൽ അല്ലാതെയാവുക. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് വാദ്, അതുപോലെ തന്നെ ദാദ് ത ഒക്കെ. വ ഇദ അസ്ലമ അസ്ലമ
1: അസ്ലമ അലൈഹിം ഖാമു
0: ഖാമു ഖാമു അല്ല
1: ഖാമു വലൗ ഷാ അല്ലാഹു.
0: ഷാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണത്.
1: വലൗ ഷാ അല്ലാഹു ലദഹബ ലദഹബ ബിസമഇഹിം ലദഹബ ലദഹ ലദഹബ ലദഹബ ബിസമഇഹിം.
0: ഇവിടെ ബിസം മീമിനെ ബിസമഇഹിം എന്ന് പറയരുത്. ബിസമഇഹിം ബിസമഇഹിം ബിസമഇഹിം. ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
1: ബിസമഇ
0: ബിസമഇ എന്ന് ഹംസ ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ബിസമഇഹിം വ അബ്സാരിഹിം ബിസമഇഹിം വ
0: സാക്കിന മീമിന് ശേഷം വ. നേരത്തെ പറഞ്ഞതുപോലെ സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് അതിനെ പൂർണ്ണമാക്കിയിട്ട് ഉച്ചരിക്കണം. മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ബിസമഇഹിം വ അബ്സാരിഹിം. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, ഇവിടേക്ക് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ബിസമഇഹിം വ അബ്സാരിഹിം വ അബ് വ അബ് ബാഇന ഖലഖല ചെയ്യണം അഥവാ കേൾക്കണം. വ അബ്സാരിഹിം ഇന്നല്ലാഹ നൂന് ശദ്ദ് മണിക്കണം. അലാ കുല്ലി ഷൈഇൻ അലാ അലാ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, എല എന്നല്ല, അല കുല്ലി ഷൈഇൻ ഷൈഇൻ ഖാ തൻവീനു ശേഷം ഖാഫ് ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന തൻവീനിനെ ഷൈഇൻ ഖാ. ഖാഫ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ശ്രദ്ധിക്കണം. അതുപോലെ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക. ഷൈഇൻ ഖാ ഷൈഇൻ ഖാ ഇവിടെ അവസാനത്തിൽ റായിനെ തെർക്കീഖ് ചെയ്യണം. ഖദീർ എന്ന് കനപ്പിക്കുകയല്ല വേണ്ടത്, തെർക്കീഖ് നേർപ്പിക്കുക. ഖദീർ അല്ല ഖദീർ. അവസാനത്തിലെ ദൈർഘ്യം നീട്ടൽ മദ്ദ ആരുദുൽ സുക്കൂൻ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ ആയത്ത്. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ കൃത്യമായി തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം, പഠിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൻ നജും 27 മുതൽ 62 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അൽ ഖാരി ഹസ്സ അൽ ബലൂശി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ 46 അധ്യായം സൂറ അൽ അഹ്ഖാഫ് 29 മുതൽ 35 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഒമർ അൽ അൻസി.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 474 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 474-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-08-40-840.
0: ഇരു ഹറമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മാഹിർ അൽ മുഅയ്ക്കലി.

ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ അന്നിസയിലെ 163 മുതൽ 167 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇത്
1: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം.
2: അധ്യായം 84, സൂറത്തുൽ ഇൻഷിഖാഖ്, പൊട്ടിപ്പിളരൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 25.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇദ സമാഉ, ആകാശം ആകുമ്പോൾ. ഇൻഷഖത്, അത് പിളരുക.
3: ഇദ സമാഉ ഷഖത്,
2: ആകാശം പിളരുമ്പോൾ.
4: വചനം 2.
2: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
3: വഅദിനത് ലിറബ്ബിഹ വഹഖത്,
2: അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
4: വചനം 3.
2: വഇദൽ അർദ്ദു, ഭൂമി ആകുമ്പോൾ. മുദ്ദത്, അത് നീട്ടപ്പെടുക.
3: വഇദൽ അർദ്ദു മുദ്ദത്,
2: ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ.
4: വചനം 4.
2: വഅൽഖത്, അത് ഇടുകയും. മാ ഫീഹ, അതിലുള്ളത്. വതഖല്ലത്, അത് ഒഴിവാകുകയും കാലിയാകുകയും.
3: വഅൽഖത് മാ ഫീഹാ വതഖല്ലത്,
2: അതിലുള്ളതിനെ അത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ.
4: വചനം 5.
2: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
3: വഅദിനത് ലിറബ്ബിഹ വഹഖത,
2: അത് അതിന്റെ റബ്ബിനു ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
5: അതെ, ഇതെല്ലാം സംഭവിക്കുന്ന ആ അതിഗൗരവ ഘട്ടത്തിലാണ് പുനരുത്ഥാനവും തുടർന്നുള്ള രക്ഷാശിക്ഷാ നടപടി മുതലായവയും സംഭവിക്കുന്നത് എന്ന് താൽപര്യം. ആകാശം പൊട്ടിപ്പിളരുക, ഭൂമി നിരത്തിപ്പരപ്പാക്കുക, ലോകാരംഭം മുതൽക്കുള്ള മനുഷ്യരടക്കം ഭൂമി ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം വെളിക്കു കൊണ്ടുവരിക മുതലായവ അന്നത്തെ സംഭവ വികാസങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടതാണ്. ആകാശവും ഭൂമിയും എത്രയോ വൻ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ അവ ആ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയമാകുന്നു. കൽപ്പന അവയിൽ നടപ്പാകുവാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കയില്ല, ഉണ്ടാകുവാൻ അവകാശവുമില്ല. എല്ലാം അവന്റെ സൃഷ്ടിയും അവന്റെ ഉദ്ദേശമനുസരിച്ച് മാത്രം നിലനിന്നു വരുന്നതുമാണല്ലോ.
4: വചനം 6.
2: യാ അയ്യുഹൽ ഇൻസാനു, ഹേ മനുഷ്യ. ഇന്നക കാദിഹുൻ, നിശ്ചയമായും നീ അധ്വാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. നിശ്ചയമായും നീ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. കദ്ഹൻ, ഒരു അധ്വാനം. ഫമുലാഖീഹ്, അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനാണ്.

0: ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിന്റെ റബ്ബിങ്കലേക്കു തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു.
1: മനുഷ്യ, നിന്റെ ജീവിതകാലം അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ചും ക്ലേശപ്പെട്ടും കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ, നിനക്കത് സഹജമാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നീ മരണമടയുകയും നിന്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും. അവന്റെ മുമ്പിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ആ അധ്വാനം നിനക്കു തന്നെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊള്ളുക എന്ന് സാരം. ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു:
2: കുല്ലുന്നാസി യഗദു ഫബായിഉ നഫ്സഹു ഫമുഅതിഖുഹ ഔ മുബിഖുഹ.
1: ഓരോ മനുഷ്യനും കാലത്തു പുറപ്പെടുന്നു, എന്നിട്ട് അവർ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നുകിൽ അതിനെ രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നാശപ്പെടുത്തുന്നവനോ ആയിരിക്കും അവൻ. മുസ്ലിം.
3: വചനം 7.
0: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊതിയ, അവന് നൽകപ്പെട്ടു, കിതാബഹു, അവന്റെ ഗ്രന്ഥം, ബിയമീനിഹി, അവന്റെ വലങ്കയ്യിൽ. എന്നാൽ അപ്പോൾ ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ വലം കയ്യിൽ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 8.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യുഹാസബു, അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ, ഒരു വിചാരണ, യസീറൻ, ലഘുവായ.
4: فسوف يحاسب حسابا يسيرا.
0: എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്.
3: വചനം 9.
0: വയൻഖലിബു, അവൻ തിരിച്ചു പോകുകയും ചെയ്യും, ഇല അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിലേക്ക്, മസ്റൂറ, സന്തുഷ്ടനായി.
4: وَيَنْقَلِبُ إِلَىٰ أَهْلِهِ مَسْرُورًا.
0: അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും.
1: റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ദുർജനങ്ങളിൽപ്പെട്ടവനും. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന് തന്റെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം വലങ്കയ്യിൽ നൽകപ്പെടും. വലതുഭാഗം ശുഭലക്ഷണവും വിജയസൂചനയുമാകുന്നു. അവന് നാമമാത്രമായ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ. അതിൻ്റെ പര്യവസാനം ഗുണമായിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിയുമ്പോൾ അവൻ തൻ്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അവൻ്റെ സ്വന്തക്കാർ അഥവാ ആൾക്കാർ അഹ്ലുഹു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ, സദ്വൃത്തരായ അവൻ്റെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ മുതലായവരോ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വന്തക്കാരോ ആകാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വിചാരണ കർശനമാക്കപ്പെടുന്ന പക്ഷം അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ചോദിച്ചു, വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ ലഘുവായ വിചാരണ ചെയ്യപ്പെടും, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് ഒരു കാര്യമായ വിചാരണയല്ല, ഒരു പ്രദർശനം അഥവാ കർമ്മരേഖ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ഖിയാമത്തു നാളിൽ ആരൊരാളുടെ വിചാരണ കർശനമായി നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷയ്ക്കു വിധേയനാകുന്നതാണ്. ബുഖാരി മുസ്ലിം.
3: വചനം 10.
0: വഅമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഊതിയ, അവനു നൽകപ്പെട്ടു, കിതാബഹു, തന്റെ ഗ്രന്ഥം, വറാഅ, പിന്നിലൂടെ, ലഹ്രിഹി, അവന്റെ മുതുകിന്റെ. ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 11.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യദ്ഉ, അവൻ വിളിക്കും, സുബൂറ, നാശം, കഷ്ടപ്പാട്.
4: ഫസൗഫ യദ്ഉ സുബൂറ,
0: അവൻ വഴിയെ നാശത്തെ വിളിച്ചു നിലവിളിക്കുന്നതാണ്.
3: വചനം 12.
0: വയസ്ല, അവൻ കടക്കുകയും ചെയ്യും, എരിയുകയും ചെയ്യും, സഈറോ, കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ, നരകത്തിൽ. ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും.
1: ദുർജനങ്ങളായ ആളുകൾക്ക് അവരുടെ കർമ്മരേഖ അവരുടെ പിൻഭാഗത്തുനിന്ന് ഇടതു കൈയിലായിരിക്കും നൽകപ്പെടുക. ഇത് അശുഭലക്ഷണവും പരാജയ സൂചനയും തന്നെ. അവരുടെ വിചാരണ വളരെ കർശനവുമായിരിക്കും. ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങളും പര്യവസാനവും അവർക്ക് വ്യക്തമായി തെളിഞ്ഞു കാണും. അയ്യോ കഷ്ടമേ എന്ന് നിലവിളിക്കൂട്ടുകയും ചെയ്യും. പക്ഷേ ഫലമെന്ത്? നരകം തന്നെ അവർക്കാധാരം. ദുർജനങ്ങളുടെ ഏട് അവരുടെ പിന്നിൽ കൂടി കൊടുക്കുമെന്ന്, ഇവിടെയും ഇടങ്കയിൽ കൊടുക്കുമെന്ന് 69:25 പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ഗ്രന്ഥം അവരുടെ മുമ്പിൽ കൂടിയായിരിക്കും വലങ്കയിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്.
3: വചനം
0: 13. കാരണം അവനായിരുന്നു, തന്റെ സ്വന്തക്കാരിൽ, മസ്റൂറ, സന്തുഷ്ടൻ.
4: ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ,
0: കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു.
3: വചനം 14.
0: ഇന്നഹു ദന്ന, നിശ്ചയമായും അവൻ ധരിച്ചു, അല്ല യഹൂർ, അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്.
4: ഇന്നഹു ദന്ന അല്ല യഹൂർ,
0: അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേയല്ല എന്ന്.
3: വചനം 15.
0: ബല, ഇല്ലാതെ. ഇന്ന റബ്ബഹു, നിശ്ചയമായും അവന്റെ റബ്ബ്. കാന ബിഹി, അവനെക്കുറിച്ചായിരിക്കുന്നു. ബസീറോ, കണ്ടറിയുന്നവൻ.
4: ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറോ,
0: ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവന്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു.
1: സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തന്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവന്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചുവെച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവന്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തി വരുന്ന അവന്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
5: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22-29 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
6: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
7: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദിലെ 39-40 ആയത്തുകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 39-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 38-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഹാദാ, ഇത് അതാഉന, നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക. ഔ അംസിഖ്, അല്ലെങ്കിൽ താങ്കൾ വെച്ചുകൊള്ളുക, കൈവശം വെക്കുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. അതായത്, ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്കുകൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തേക്കുക. ഇതാണ് 39-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു എന്ന് ഇതിനു മുമ്പുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു, ഇത് നമ്മുടെ ദാനമാകുന്നു, അതുകൊണ്ട് താങ്കൾ ധാരാളമായി ഉപകാരം ചെയ്യുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഹാദാ അതാഉന ഫംനുൻ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദി അഅ്തൈനാക, നാം താങ്കൾക്ക് നൽകിയത്, മിനൽ മുൽക്കി താമ്മി വസ്സുൽത്താനിൽ കാമിൽ, പൂർണമായ അധികാരം, അതേപോലെ തന്നെ ആധിപത്യം. കമ സഅൽതന, താങ്കൾ ചോദിച്ചതു പ്രകാരം. അതുകൊണ്ട് ഫഅഅ്തി മൻ ശിഇത വഹ്റം മൻ ശിഇത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ തടഞ്ഞുവെക്കുക. ലാ ഹിസാബ അലൈക്, താങ്കളെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നില്ല. ഐ മഹ്മ ഫഅൽത ഫഹുവ ജാഇസുൻ ലക്, താങ്കൾ എന്താണോ ചെയ്യുന്നത് അത് താങ്കൾക്ക് അനുവദനീയമാകുന്നു. ഉഹ്കും ബിമാ ശിഇത ഫഹുവ സ്വവാബ്, താങ്കൾ ഉദ്ദേശിക്കും പ്രകാരം വിധിക്കുക, അത് സത്യമാകുന്നു, ശരിയായതാകുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖുയ്യറ ബൈന അൻ യകൂന അബ്ദൻ റസൂല വഹുവല്ലദി യഫ്അലു മാ യുഅ്മറു ബിഹി, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം സ്വാതന്ത്ര്യം നൽകപ്പെട്ടു, താൻ എന്ത് കൽപ്പിച്ചാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. വ ഇന്നമാ ഹുവ ഖാസിമുൻ യഖ്സിമു ബൈനന്നാസി മാ അമറഹുല്ലാഹു ബിഹി, അല്ലാഹു തന്നോട് കൽപ്പിക്കുന്നത് പ്രകാരം ജനങ്ങൾക്കിടയിൽ നീതിയിൽ നിലകൊള്ളുന്ന വ്യക്തിത്വമാകുന്നു അദ്ദേഹം. വ ബൈന അൻ യകൂന മലികൻ നബിയ, അതേപോലെ തന്നെ ഒരു രാജാവായ പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന്. യുഅ്തി മൻ യശാ വയംനഉ മൻ യശാ ബിലാ ഹിസാബിൻ വലാ ജുനാഹിൻ, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാം, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാതിരിക്കാം, ആ വിഷയത്തിൽ വിചാരണയ്ക്ക് വിധേയനാകുകയില്ല. ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രവാചകൻ നൽകിയപ്പോൾ ഇഖ്താറൽ മൻസിലത്തൽ ഊല, ആദ്യത്തെ പദവിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ബഅദമ ഇഷ്തശാറ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുമായിട്ട് കൂടി ആലോചിച്ചതിനു ശേഷം. ഇങ്ങനൊരു ഹദീസ് ഇമാം ബുഖാരിയുടെ താരീഖിൽ അവിടുന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം, അള്ളാഹു നൽകിയ അനുഗ്രഹം, അത് ആ അനുഗ്രഹത്തിന് ധാരാളമായി നന്ദി കാണിക്കാൻ അള്ളാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഹാദാ അതാഉന, ഇത് നമ്മുടെ ദാനമാകുന്നു. ഫഖറ ബിഹി ഐന, അതുകൊണ്ട് താങ്കൾ കൺകുളിർമ അനുഭവിച്ചു കൊള്ളുക. ഫംനുൻ അലാ മൻ ശിഇത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ ധാരാളമായി നൽകുക. ഔ അംസിക് മൻ ശിഇത,
അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ പിടിച്ചുവെക്കുക. ബിഗൈരി ഹിസാബിൻ, അതായത് ലാ ഹറജ അലൈക, താങ്കളുടെ മേൽ കുറ്റമില്ല. ഫീ ദാലിക്, ആ വിഷയത്തിൽ. വലാ ഹിസാബ, വിചാരണയുമില്ല. കാരണം ലിഇൽമിഹി തആല ബികമാലി അദ്ലിഹി വഹുസ്നി അഹ്കാമിഹി, അല്ലാഹുവിന് ആ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിന് നീതിബോധത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. വലാ തഹ്സബന്ന ഹാദാലി സുലൈമാൻ ഫി ദുനിയാ ദൂനൽ ആഖിറ, എന്നാൽ ആരും വിചാരിച്ചു പോകേണ്ട ഇത് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഈ ദുനിയാവിൽ മാത്രം നൽകുന്ന അനുഗ്രഹമാണെന്ന്, പരലോകത്തൊട്ടും നൽകുകയില്ല എന്ന് വിചാരിക്കണ്ട. ബല്ലഹു ഫിൽ ആഖിറത്തി ഖൈറുൻ അളീം, എന്നാൽ അദ്ദേഹത്തിന് പരലോകത്ത് ധാരാളമായ അനുഗ്രഹം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, അഅ്താഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന് നൽകി, ഹാസൽ മുൽക, ഈ ആധിപത്യം. വഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അൻത ബിൽ ഖിയാർ, താങ്കൾ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. ഉംനുൻ അലാമൻ ഷിഅത്ത വ അംസിക്കിൽ മിന്ന അമ്മൻ ഷിഅത്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ നൽകാതിരിക്കുകയും ചെയ്യുക. ലാ ഹിസാബ അലൈക ഫീ ദാലിക്, ആ വിഷയത്തിൽ താങ്കൾ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുകയില്ല. വഹാദാ മിന തഖ്യീരിൽ മുത്ലഖി ഫി തസറുഫ്, ഇത് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയതാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വചനം നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. ഹാദാ, ഇത് അതാഉനാ, നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക അഥവാ തടഞ്ഞു വെച്ചുകൊള്ളുക എന്നർത്ഥം. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ, കണക്കില്ലാതെ. തുടർന്ന് നാൽപ്പതാമത്തെ വചനം, വഇന്നലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ്. വഇന്നലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് ദാനം. ഇന്ദനാ, നമ്മുടെ അടുക്കൽ, ലസുൽഫ, അടുപ്പം, സാമീപ്യസ്ഥാനം. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും. അതായത് നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ അടുപ്പവും നല്ല മടക്കസ്ഥാനവും ഉണ്ട് താനും. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വലിഹാദ ലമ്മാ ദക്കറ തബാരക വ തആല മാ അഅ്ത സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാ

وَإِنَّ لَهُ عِنْدَنَا لَزُلْفًا. തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ നല്ല അടുപ്പമുണ്ട്. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും ഉണ്ട്. ഐ ഫിദ്ദാരിൽ ആഖിറ, ഈ മടക്കസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത്, നല്ല അഭയസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത് പരലോകത്തെക്കുറിച്ചാകുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹിമഹുള്ള പറയുന്നു, ലമ്മാ ദക്കറല്ലാഹു മാ മന്ന അലാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫി ദുനിയ, അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ദുനിയാവിൽ വെച്ച് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞതിന് ശേഷം, ദക്കറ മാ മന്ന അലൈഹി ഫിൽ ആഖിറ, പരലോകത്ത് അദ്ദേഹത്തിന് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വഹുവ അന്നലഹു ഇൻദല്ലാഹി മർത്തബതൻ ആലിയ, തീർച്ചയായും അദ്ദേഹത്തിന് പരലോകത്ത് ഉന്നതമായ പദവിയുണ്ട്. ഫിൽ ആഖിറ, പരലോകത്ത്. ലസുൽഫ ഖരീബത്തുൻ മിനല്ലാഹി അസ്സ വജൽ, ലസുൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥലം എന്ന് പറഞ്ഞാൽ, ഐ ഹുസ്ന മർജിഇൻ, നല്ല മടങ്ങിപ്പോകാനുള്ള സ്ഥലം. ലി അന്ന മർജിഅഹു ഇലൽ ജന്ന, അദ്ദേഹത്തിൻ്റെ മടക്കസ്ഥലം അത് സ്വർഗമാകുന്നു. അല്ലത്തി ഫീഹ, ആ സ്വർഗമെന്ന് പറഞ്ഞാൽ, മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരാളുടെ മനസ്സിൽ ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകം. സഹോദരന്മാരെ, സഹോദരികളെ, നാം ഏറെ ആഗ്രഹിക്കേണ്ടതും കഠിനമായി പരിശ്രമിക്കേണ്ടതും കഠിനമായി അധ്വാനിക്കേണ്ടതും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകും എന്ന് പറഞ്ഞ ആ അനുഗ്രഹം നമുക്കും ലഭിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ ഇടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം മറ്റൊന്നും നമുക്ക് നേടാനില്ല. പക്ഷേ ക്ഷണികമായ ദുനിയാവിലെ ചില സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന നമ്മളിൽ പലരും നാളെ വരാനിരിക്കുന്ന പാർത്ഥിക ലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗലോകത്തെക്കുറിച്ചും അവിടുത്തെ അനുഭൂതികളെക്കുറിച്ചും അവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും വിസ്മരിച്ചു കളയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം കുറവ് വരുത്തുന്നത്. പലപ്പോഴും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മൾ വിനിയോഗിക്കുമ്പോൾ, പരലോകത്തേക്ക് അവിടെ സ്വർഗം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി, അവൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി അത്രയൊന്നും നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഐ ഹുവ മിനൽ മുഖറബീന ഇന്ദല്ലാ, അദ്ദേഹം അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ മുഖറബീങ്ങളിൽപ്പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ സാമീപ്യം ലഭിച്ചവരിൽപ്പെട്ട ആളാകുന്നു. അൽ മുഖ്റമീന, ആദരണീയരിൽപ്പെട്ടവനാകുന്നു. ബി അൻവാഇൽ കറാമാത്തിലില്ലാഹ്, അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ ആദരവുകൾക്ക് അദ്ദേഹം അർഹനാകുന്നു. അതിൻ്റെ കാരണമെന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാനായ പ്രവാചകനെക്കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ കാരണം? വഇന്നലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ്, വഇന്നലഹു നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും, ഇൻദനാ നമ്മുടെ അടുക്കൽ, ലസുൽഫ അടുപ്പം സാമീപ്യസ്ഥാനം, വഹുസ്ന മആബ് നല്ല മടക്കസ്ഥാനം. ഇത് പ്രാമാണികരായ മുഫസ്സിലുകൾ പറയുന്ന കാര്യം. ഒന്നാമത്തെ കാരണം, ഏത് പ്രതികൂല അവസ്ഥയിലും വിശ്വാസ ദൃഢതയിൽ ഉറച്ചു നിന്നതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചതുകൊണ്ട്, അപ്പോൾ അദ്ദേഹം അള്ളാഹുവിങ്കൽ ആദരണീയനാവാനുള്ള കാരണം ഇതാണ്. സഹോദരന്മാരെ, ഏത് പ്രതികൂലാവസ്ഥയിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, പരീക്ഷണങ്ങളിൽ പതറാതെ

0: ക്ഷമിച്ചുകൊണ്ട് നിന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് നമുക്കും ഒരു വലിയ പാഠമാകേണ്ടതുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ രോഗം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഒക്കെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകും. അങ്ങനെ വിധേയരാകുമ്പോൾ വിശ്വാസപരമായൊരു ചാഞ്ചല്യം നമുക്കുണ്ടാവാതിരിക്കാൻ ആത്മാർത്ഥതയോടുകൂടി കലർപ്പില്ലാത്ത ഈമാൻ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചില ഹദീസുകളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. സൽപ്രവർത്തനങ്ങളിൽ നാം മുഴുകുമ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢമാവാൻ അത് കാരണമായിത്തീരും. എപ്പോഴാണ് വിശ്വാസം ബലഹീനമാവുക? സൽപ്രവർത്തനങ്ങളിൽ നിന്ന് അകന്ന് ദുഷ്പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ, ചീത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ സ്വാഭാവികമായും ഈമാൻ അത് വളരെ കുറഞ്ഞു കുറഞ്ഞു പോകാൻ കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇത്രമാത്രം അല്ലാഹു സ്തുതിച്ചുകൊണ്ട് പറയാൻ, അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനുള്ള കാരണം, അദ്ദേഹം നന്ദിയുള്ള അടിമകളിൽപ്പെട്ട ആളായിരുന്നു. നേരത്തെ വന്ന ആയത്തുകൾ നമ്മളത് മനസ്സിലാക്കി. അല്ലാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. നാം ചിന്തിക്കണം, നമുക്ക് അല്ലാഹു നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കളയുകയാണ് പതിവ്. നമ്മൾ നമ്മളേക്കാൾ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ നോക്കി നമ്മൾ നെടുവീർപ്പിടും. എനിക്ക് അത്രയൊന്നും സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ, ഞാൻ അത്രയൊന്നും സൗകര്യത്തിലല്ലോ ജീവിക്കുന്നത് എന്ന്. പക്ഷേ നമ്മേക്കാൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗപീഡയാൽ പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, അൽഹംദുലില്ലാഹ്, അല്ലാഹു, അവൻ എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലാഹു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചല്ലോ, ഞാൻ അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വിധേയനായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കും. അപ്പോൾ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ, അതല്ല നന്ദി കെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഖേദിച്ചു മടങ്ങിയവരായതിനാൽ, അല്ലാഹുവിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് ഖേദിച്ചു മടങ്ങി അദ്ദേഹം. പലപ്പോഴും ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ, സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, സമൃദ്ധമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ മിക്ക മനുഷ്യരും അല്ലാഹുവിനെ വിസ്മരിക്കാറാണ് പതിവ് അല്ലേ? വളരെ സുഖകരമായൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഏത് പിന്നെ പ്രയാസകരമായ അവസ്ഥയാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ അവസ്ഥയിലാണെങ്കിൽ പോലും, ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താതെ, ഇപ്പോൾ ഫജറിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ആ സമൂഹത്തിലുണ്ടായേക്കാം. പക്ഷേ പലപ്പോഴും സമ്പന്നതയിൽ ജീവിക്കുന്ന, സുഖലോലുപതയിൽ ജീവിക്കുന്ന, സൗകര്യങ്ങൾ ധാരാളമായി അനുഭവിക്കുന്ന ആളുകൾ ആ രംഗത്ത് കുറവാണോ എന്ന് സംശയിക്കേണ്ട കാര്യമാണ്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ തരത്തിലും അനുഗ്രഹങ്ങളിൽ, ധാരാളമായ അനുഗ്രഹങ്ങളിൽ ജീവിച്ചപ്പോഴും അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവ്വാബായിരുന്നു എന്നാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, നമ്മൾ പഠിച്ച വചനമാണ്. അദ്ദേഹം എത്ര നല്ല അടിമയാണ്! കാരണം അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു. അപ്പം നമ്മളെയും നമ്മൾ ആ നിലക്ക് മാറ്റിയെടുക്കണം. അല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങാൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്, അല്ലാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മളും നമ്മുടെ റബ്ബുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എത്രമാത്രം ഓർക്കാറുണ്ട്, നാം ആ റബ്ബിനോട് എത്രമാത്രം നന്ദി കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാ തന്ന അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതെ, അത് മഹത്തരമായ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ്, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രമുഖരുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും പാരായണം ചെയ്യപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും നാം ശ്രവിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും പാരായണത്തിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന കുരുന്നുകളുടെ ശബ്ദം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു അൽ ബുറൂജ് 1 മുതൽ 11 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു സൈഫ് ഉർ റഹ്മാൻ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു അൽ ബുറൂജ് 1 മുതൽ 11 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് സെയ്ഫുറഹ്മാൻ.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ആദ്യ ജുസ് മുതൽ അവസാന ജുസ് വരെ പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 11 പാരായണം നിർവഹിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يعتذرون إليكم إذ

إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 11 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സോഫി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള സൗകര്യത്തിന് പാരായണം സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് മനഃപ്പാഠം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഉസ്മാനി പ്രിന്റിൽ 476 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: وَلَقَدْ أَرْسَلْنَا

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 476-ാമത്തെ പേജിൻ്റെ പാരായണമാണ് മനഃപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 77 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അലാ മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് 80-ാമത്തെ സൂറത്താണ്, സൂറത്തു അബസ. 42 ആയത്തുണ്ട്. നമുക്ക് അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. അബസ വതവല്ല അൻജാഅഹു. അൻജ നൂൻസാക്കിനക്ക് ശേഷം ജീമാണ്, ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക. അൻജ പിന്നെ ജാ മദ് മദ് മുത്തസിൽ നന്നായിട്ട് നീട്ടണം. അമ്മാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു. വീണ്ടും ഇഖ്ഫാ തൻഫ പിന്നെ അമ്മാ മനിസ്തഗ്ന ഫഅൻത നൂൻസാക്കിനക്ക് ശേഷം താ ഇഖ്ഫാ. അമ്മാ അലൈക അല്ല യസ്സക്ക അമ്മ മീം ഷദ്ദുണ്ട്. പിന്നെ മൻജാ അക്ക വീണ്ടും ഇഖ്ഫാ വഹുവ യഖ്ഷ ഫഅൻത അതും അങ്ങനെ തന്നെ ഇഖ്ഫാ അൻത. പിന്നെ അൻഹു ഒട്ടും മണിക്കേണ്ടതില്ല. കല്ല ഇന്നഹ തദ്ക്കറു ഫമൻ ഷാ നൂൻസാക്കിനു ശേഷം ഷീനാണ്, നന്നായിട്ട് മണിക്കുക. ഷാ മദ് ഫി സുഹുഫിൻ തൻവീന് ശേഷം മീം ഇത് കാമ്പി ഗുന്ന, നന്നായിട്ട് മണിക്കുക. മർഫുഅത്തിൻ മുത്തഹർ അതേ നിയമം. ബി ഐദി സഫറ കിറാമിൻ ബററ ഇവിടെ തൻവീന് ശേഷം ബ ആണ് ഇഖ്ലാബ്. അന്നൂന്നെ മീമാക്കി മണിച്ച് ഗുന്നത്തോടുകൂടി. കിറാമിംബ ഖുതില ഇൻസാനു ഇൻസാൻ ഇഖ്ഫാ മാ അക്ഫറ മദ്. പിന്നെ ഷൈ മിൻ ഐ ഷൈഇൻ ഖ ഇൽഹാറാണ്, തൻവീന് ശേഷം ഖ. മിൻ നുത്ഫത്തിൻ ഖലഖഹു നുത്ഫത്തിൻ തൻവീന് ശേഷം ഖ ആണ് ഒട്ടും മണിക്കേണ്ട ഇൽഹാർ. ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ഷാഅ വീണ്ടും മദ് അൻശറ. നൂൻസാക്കിനു ശേഷം ഷീന് ഇഖ്ഫാ മണിക്കാം. യഖ്ലി മാ അമറ ഫലിയൻദുർ എന്നുർ നൂൻസാക്കിന് ലാ ആണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ ഇൻസാനു അതും അങ്ങനെ തന്നെ, രണ്ടും ഇഖ്ഫാ ആണ്, നന്നായിട്ട് ഉന്നത്തോടുകൂടി. മാ അന്നാ സബബിനൽ മാ മാ മദ് ഷക്കന അള്ള ഷക്കാഫ അമ്പത്തിന ഇഖ്ലാബാണ്. അമ്പത്തിന നൂന് നൂൻസാക്കിനെ മീമാക്കിയിട്ട് മണിച്ചിട്ട് മണിച്ചോതുക. അമ്പത്തിന വഅനബം വ തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. അയനബം വ ഇരട്ടിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. വസൈത്തൂനം വ അതും അങ്ങനെ തന്നെ. പിന്നെ ഹദായിഖ മദ് ഫാക്കിഹത്തം വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന മത്താ അല്ലക്കും ഇദ്ഗാം ബിലാഗുന്ന മത്താ അല്ല വലി അന്നാമിക്കും ഉൻസാക്കിന് ശേഷം ഐന് ഇൽഹാറാണ് ഫഇദാ ജാ മദ് സാഹ മദ് ലാസിമാണ് നല്ലോന്ന് കിട്ടണം സാഹ അലല്ലാലിൻ പോലെ യുഫിറു മിൻ അഖീഹി മിൻ അഖീഹി നൂൻസാക്കിന് ശേഷം അ ഇൽഹാറ് ഉമ്മിഹി വബിഹി വസാഹിബത്തിഹി വബനീഹി ലികുല്ലി ഇംറിഇം മിൻ തൻവീനിന് ശേഷം മീമാണ് നന്നായിട്ട് മണിക്കുക പിന്നെ മിൻഹും ഒട്ടും മണിക്കണ്ട യോമ ഇദൈൻ ഷീനാണ് ഇൽഹാർ ഇഖ്ഫ ആണ് നിയമം തൻവീനിന് ശേഷം ഷീന് മിൻഷരി പോലെ വുജൂഹു യൗമ ഇദിമ്മു രണ്ടും തൻവീനിന് ശേഷം യ ആണ് പിന്നെ തൻവീനിന് ശേഷം മീമാണ് രണ്ടും ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം വുജൂഹു യൗമ ഇദിമ്മുസ്ഫിറ അങ്ങനെ അത് വുജൂഹു രണ്ടും നന്നായിട്ട് പഠിക്കും പിന്നെ ലാഹിക്കത്തും മുസ്തബ്ഷിറ അതും അങ്ങനെ തന്നെ പിന്നെ വുജൂഹു യൗമ ഇദിൻ അലൈഹ അത് ആദ്യത്തത് നന്നായിട്ട് പഠിക്കുക പിന്നത്തെ ഇൽഹാറാണ് അപ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ വുജൂഹു യൗമ ഇദിൻ അലൈഹ എങ്ങനെ അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ എത്ര ഓതാൻ കഴിയുന്നോ അത്ര നോക്കാം ബാക്കി അടുത്തതിൽ നോക്കേണ്ടി വരും ആ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ

0: تذكرة.
1: كلا إنها تذكرة.
2: إن شاء الله إذن باقي مك أدتا إبسود النوكام. وآخر دعوانا أن الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രസിദ്ധരായ ഖുർആൻ ഖാരിങ്ങളുടെ ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണമാണ് തൻസീൽ പരിപാടിയിലൂടെ ഓരോ ദിവസത്തിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാരായണം ചെയ്യുന്ന അധ്യായം സൂറത്തുൽ ഖസസ് 51 മുതൽ സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം, സൂറത്തുൽ ലുഖ്മാൻ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാരി സഅദുൽ ആമി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ സൂറത്തുൽ ഖസസിലെ 51 മുതൽ സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം, സൂറത്തുൽ ലുഖ്മാൻ എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ നാം കേട്ടത്. ഈ അധ്യായങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി സഅദുൽ ആമി.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ 2 ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക മാത്രമല്ല, മറിച്ച് അത് അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അതനുഭവപ്പെടുന്ന അതിൻ്റെ രീതി കൂടി പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ മഖ്റജും അതിൻ്റെ സിഫത്തും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ തജ്വീദ് പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ തജ്വീദ് യാഥാർത്ഥ്യമാകുന്നത്. ഒരേ അക്ഷരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളെ വ്യതിരിക്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ആ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങളെ ആസ്പദമാക്കിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും 2 രൂപത്തിലാണ്. ഒന്ന്, വിപരീതങ്ങളുള്ള വിശേഷണങ്ങൾ സിഫത്തുകൾ, മറ്റൊന്ന് വിപരീതമില്ലാത്ത വിശേഷണങ്ങൾ സിഫത്തുകൾ. അപ്രകാരം തന്നെ ഒരു അക്ഷരത്തിൻ്റെ കൂടെ സദാസമയത്തും ഏത് സമയത്ത് ഉച്ചരിക്കുകയാണെങ്കിലും എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ സിഫത്തുകൾക്കാണ്

0: സിഫാത്തുൽ ലാസിമ, നിർബന്ധമായി ഉള്ള സിഫത്തുകൾ, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സിഫാത്തു ദാത്തിയ എന്ന് പറയുന്നത്, അതൊരവസ്ഥയിലും ആ സിഫത്തുകൾ വിശേഷണങ്ങൾ ഇല്ലാതെയാവുന്നില്ല. എന്നാൽ സിഫാത്തുൽ ആരിള, അത് ചില സന്ദർഭങ്ങളിൽ ആ അക്ഷരത്തിനോട് ചേരുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അപ്പോൾ സിഫാത്തുൽ ദിദ്ദിൽ വിപരീത സിഫത്തുകളുള്ള ആദ്യത്തെ സിഫത്താണ് സിഫത്തുൽ ജഹർ വ സിഫത്തുൽ ഹംസ്. അൽ ജഹ്റു വൽ ഹംസ്, അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും സംശയമുള്ള ഭാഗം അത് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ വിശദ പഠനങ്ങൾക്ക് സംശയ നിവാരണത്തിനും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് സിഫത്തുൽ ഹംസ് അതുപോലെ സിഫത്തുൽ ജഹർ എന്ന് പറയുന്നതിന് മുമ്പ്, അറബി അക്ഷരങ്ങൾ 29 അക്ഷരങ്ങളാണുള്ളത്. ആ 29 അക്ഷരങ്ങളെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ജഹറുമായും ഹംസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ഉള്ള അക്ഷരങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ എന്ന് പറയുമ്പോൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് നമ്മളത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വായയുടെ മുമ്പിൽ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു കാറ്റ് വരുന്നെങ്കിൽ, ചലനം ഉണ്ടാകുന്നെങ്കിൽ അവിടെയാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഫ്, അഖ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ വ്യത്യാസമാണ്, അപ്പോൾ അഖ് എന്ന് പറയുമ്പോൾ ആ ഖാഫിനെ അടക്കി പിടിച്ചുകൊണ്ട് ശ്വാസം വിടാതെ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ മഖ്റജിൽ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, അഖ് അഖ് എന്നാണ് പറയുന്നത്. എന്നാൽ ഫാനെ പറയുമ്പോൾ അഫ്, അഖ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്നും കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല, എന്നാൽ ഫാ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകുന്നു. അഫ് അഫ് അഫ്. എന്നാൽ ഖാഫ് പറയുമ്പോൾ ആ കാറ്റ് പോകുന്നില്ല, അഖ് അഖ് അഖ്. അപ്പോൾ ഇതാണ് സിഫത്തുൽ ജഹറും ഹംസും തമ്മിലെ വ്യത്യാസം. ഹംസ് ആണ് ഫ, അഫ് കാറ്റിങ്ങനെ പോകും പുറത്തേക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ, എന്നാൽ ഖാഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഖ്റജ് ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ സിഫത്തിനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ വ്യത്യാസങ്ങൾ അറബി ഭാഷയിലെ ഈ 29 അക്ഷരങ്ങൾ തമ്മിലുണ്ട്. ഇതിൽ 10 അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങളും മഹ്മൂസ് ആയി എന്ന് പറയും. മഹ്മൂസ് എന്നാൽ ഹംസാക്കപ്പെടുന്ന അക്ഷരങ്ങൾ, 19 അക്ഷരങ്ങൾ ജഹറാക്കുന്ന അക്ഷരങ്ങൾ. എന്താണ് ഇതിൻ്റെ നിർവചനം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും നമുക്ക് ഇൻഷാ അല്ലാ ഇതിലൂടെ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തത് ജഹർ. അപ്പോൾ ഈ ജഹറും അതുപോലെ ഹംസും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡം, അക്ഷരങ്ങളുടെ മഹ്റജിൽ ഊന്നൽ നൽകുന്നതും ഊന്നൽ നൽകുന്ന ശക്തിയും കുറവും കുറവില്ലായ്മയും, അഥവാ ചില അക്ഷരങ്ങളെ നമ്മളതിൻ്റെ മഹ്റജിൽ ഒന്ന് ശക്തിയായി ഒന്ന് ഊന്നിക്കൊണ്ട് ഉച്ചരിക്കും, അത്തരം അക്ഷരങ്ങളെയാണ് അക്ഷരങ്ങൾക്കാണ് ജഹർ എന്ന സിഫത്തുള്ളത്. എന്നാൽ ഊന്നൽ കൊടുക്കാതെ ശ്വാസം കാറ്റ് പുറത്തേക്ക് വരുന്ന, സാവകാശം പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണമാണ് ഹംസ്. അപ്പോൾ എന്താണ് അതിൻ്റെ നിർവചനം എന്താണെന്നുള്ളതും അപ്രകാരം തന്നെ അതിൻ്റെ വിശേഷണം എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അഫ്, ഇതാണ് ഹംസ് എന്നുള്ളത്. അഖ് ഖ്, ആ അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ ഒന്ന് ഊന്നിക്കൊണ്ട് ശ്വാസം വിടാതെ, ശ്വാസം പറയാതെ അത് നമ്മൾ ഉച്ചരിക്കുന്നു. ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾക്കുള്ളൊരു പ്രത്യേകത, അത് നമ്മുടെ സ്വനപേടകവുമായി അല്ലെങ്കിൽ തൊണ്ടയുമായി അതിന് ബന്ധമുണ്ടാകുന്നില്ല. നേരെ മറിച്ച് നാവിൽ നിന്നോ ചുണ്ടിൽ നിന്നോ അത് ഉച്ചരിക്കുന്നു, സ്വനപേടകത്തിൽ അതിൻ്റെ ചലനം ഉണ്ടാകുന്നില്ല. എന്നാൽ ജഹർ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വനപേടകത്തിൽ പ്രകമ്പനമുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ തൊണ്ടയിൽ നമ്മൾ കൈവച്ച് നോക്കിയാൽ തന്നെ ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ പ്രകമ്പനം സ്വനപേടകത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ ജഹറിൻ്റെ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതുണ്ടാകുന്നുമുണ്ട്. സ്വനപേടകം എന്ന് പറഞ്ഞാൽ നമ്മളെ ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണത്. ശരി, അപ്പോൾ ജഹർ സിഫത്ത് എന്താണ്, അതുപോലെ തന്നെ ഹംസ് സിഫത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സാങ്കേതിക അർത്ഥങ്ങളാണ് പറയുന്നത്. ജഹർ ഭാഷാർത്ഥം എഅലാൻ എന്നാണ് അർത്ഥം. അത് ഉച്ചത്തിലാക്കുക, പരസ്യമാക്കുക എന്നർത്ഥം. അതിൻ്റെ സാങ്കേതിക അർത്ഥം തജ്വീദ് ഉലമാക്കൾ പറയുന്നത് പ്രകാരം അതിൻ്റെ അർത്ഥം ഹുവ ഇൻഹിബാസുൻ നഫസ് ഇൻദ നുത്ഖ് ബിൽ ഹർഫി ബിസബബി ഖുവ്വത്തിൽ ഇഹ്തിമാദി അലൽ മഖ്റജ്. അതായത് ശ്വാസം നഫസ് പിടിച്ചു വെക്കലാണ്. ഇൻഹിബാസുൻ നഫസ്, ശ്വാസത്തെ പിടിച്ചു വെക്കുക, അതിങ്ങനെ ശ്വാസം പോകാതെ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. കാരണം എന്താണ് ശ്വാസം പോകാതിരിക്കാൻ അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് പിന്നെ ഉച്ചരിക്കാനുള്ള കാരണം എന്താണ്? ബി സബബി ഖുവ്വത്തിൽ ഇഹ്തിമാദി അലൽ മഖ്റജ്, അതിൻ്റെ അക്ഷരത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ ഊന്നൽ നൽകുന്നു എന്നതാണ് ഇൻഹിബാസു സൗത്തിന് അല്ലെങ്കിൽ ഇൻഹിബാസു നഫസിന് കാരണം. അപ്പോൾ അൽ ജഹറു, ജഹർ എന്ന് പറഞ്ഞാൽ ശക്തി, ഖുവ്വത്ത് സൗത്തുൽ ഹർഫ് ലിഖുവ്വത്തിൽ ഇഹ്തിമാദി അലൈഹി ഫീ മൗദിഇ ഖുറൂജിഹി. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴൊന്ന് ശക്തി ഉണ്ടാകും, അക്ഷരങ്ങളുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടാകും. കാരണം അതിൻ്റെ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ. അപ്പോൾ അതിൻ്റെ കാരണത്താൽ അതിന് പിന്നെ സ്വനപേടകം ശബ്ദം അവിടെ എന്ത് ചെയ്യും? പ്രകമ്പനം കൊള്ളുകയും അങ്ങനെ അത് പുറത്തേക്ക് പോകാതെ അവിടെ പിടിച്ചു വെക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ കൂടെ, അക്ഷരങ്ങളുടെ ശബ്ദത്തിൻ്റെ കൂടെ ശ്വാസം പുറത്തേക്ക് അതിൽ അത് സ്മൂത്തായിട്ട് ലോലമായത് പോകരുത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ബാക്കിയുള്ള സിഫത്തുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാവും. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ തജ്വീദ് പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മദ്രസയിലോ മറ്റോ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ സിഫാത്തുൽ ഹുറൂഫുകളെ പറ്റി അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുവെങ്കിലും, മഖാലിൽ ഹുറൂഫിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച് സിഫാത്തുൽ ഹുറൂഫിനെക്കുറിച്ചുള്ള പരാമർശം ഉള്ളതായി പുസ്തകത്തിൽ കണ്ടിട്ടില്ല, അല്ലാഹു അലം. ഏതായിരുന്നാലും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ പല ആളുകൾക്കും ഇത് അപരിചിതമായൊരു വിഷയമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ വിഷയം പഠിക്കുക അല്ലെങ്കിൽ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കുക, തജ്വീദ് എന്ന വിഷയം പഠിക്കുന്നതിനേക്കാൾ പ്രധാനം ഇത് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒക്കെ ഉണ്ട്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഈ രൂപത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക. പിന്നെ സാവകാശം ഇതൊക്കെ മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഏതായിരുന്നാലും അക്ഷരങ്ങളുടെ വ്യക്തമായി തന്നെ നമുക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന് ഈ രൂപത്തിലുള്ള വിശേഷണം, പൊരു വിശേഷണമാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞത്, ഇത് ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുക. ഇതിന് ഒരു അക്ഷരത്തിന് ഒരു നാല് സിഫത്തുകളൊക്കെ വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സിഫത്തുകൾ, ഈ വിശേഷണങ്ങളിൽ തന്നെ ശക്തി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് ഹറക്കാത്തുകളാണോ ഉള്ളത്, സുക്കൂനാണോ ഉള്ളത്, ഇതൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ വിശേഷണത്തിൻ്റെ അപ്ലിക്കേഷൻ, അത് പ്രയോഗതലത്തിൽ ആ അക്ഷരങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് പരിഗണിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള ആകെയുള്ള വിശേഷണങ്ങളെ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ്. അത് ചിലപ്പോൾ വിശേഷണം പിന്നെ ശക്തി കുറഞ്ഞതുണ്ടാകും, കൂടിയതുണ്ടാകും, മീഡിയം മധ്യ നിലവാരത്തിലുള്ളതും എല്ലാം പരിഗണിച്ചുകൊണ്ട് ആണ് അക്ഷരങ്ങൾക്ക് നമ്മൾ വിശേഷണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തുൽ ജഹർ നമ്മൾ പറഞ്ഞു, അക്ഷരങ്ങളെ ശ്വാസം മുറുക്കിപ്പിടിച്ചുകൊണ്ട് അത് അതിൻ്റെ മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. ഈ അക്ഷരങ്ങൾ 19 അക്ഷരങ്ങളാണ്, ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഐൻ, ലോ, മീം, വാവ്, സ, നൂൻ, ഖ, قاف ألف راء همزة غين ضاد ذال ياء طاء لام ബ ജീം ദാൽ. അപ്പോൾ ഈ 19 അക്ഷരങ്ങളാണ് ജഹറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. അപ്പോൾ ഉദാഹരണത്തിൽ അ ല മ വ സ ന ഖ റ അ അ ഗ ض ذ ي ط ل ب ج د. ഇനി മഖ്റജ ആക്കി ഉച്ചരിക്കുകയാണെങ്കിൽ അ അദ് അം ഔ അസ് അൻ അഖ് അ അർ അ അഗ് അദ് അദ് ഐ അത് അൽ അബ് അജ് അദ്. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം നമ്മൾ പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. തൊണ്ടയിൽ അല്ലെങ്കിൽ സ്വനപേടകത്തിൽ അവിടെ ഒരു ചലനം, പ്രകമ്പനം, ഇളക്കം നടക്കുന്നതായി നമുക്ക് തോന്നും. അപ്രകാരം തന്നെ മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ഇത് ഉച്ചരിക്കുന്നത്. ഇതാണ് ജഹറിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്തേത് ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ വിപരീതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിപരീതമുള്ള സിഫത്തുകൾ. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ്. നേരത്തെ നമ്മൾ ശ്വാസം അടക്കിപ്പിടിച്ച് മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ജഹർ പറഞ്ഞതെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം, ശ്വാസം വിട്ടുകൊണ്ട് പിന്നെ മഹ്റജിൽ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ 19 ജഹറിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ബാക്കിയുള്ള 10 വിപരീത സിഫത്ത് ആയ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമ്മൾ നേരത്തെ ജഹറിൻ്റെ അർത്ഥം ഇലാൻ എന്ന് പറഞ്ഞതുപോലെ ഭാഷയിൽ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അൽ ഖഫ, അതായത് ഗോപ്യമാകുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൽ ചെറിയ ഊന്നൽ, അതിൻ്റെ ഊന്നൽ നൽകാതെ, വല്ലാതെ ഊന്നൽ നൽകാതെ ചെറിയ രൂപത്തിൽ ആ ഊന്നലിന് എഹ്തിമാദിൽ വരുന്ന ദുർബലതയാണ് അക്ഷരങ്ങളുടെ. ശ്വാസം പിടിച്ച് ഉച്ചരിക്കാതെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇപ്പോൾ അതിൽ 10 അക്ഷരങ്ങളാണുള്ളത്. ഫഹസ്സഹു ഷഹ്സുൻ സകത്ത്. 10 അക്ഷരങ്ങളെ എങ്ങനെ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ മുഖദ്ദമത്തുൽ ജസരിയയിൽ പറയുന്നു, മഹ്മൂസുഹ ഫഹസ്സഹു ഷഹ്സുൻ സകത്ത്. അപ്പോൾ ഈ 10 അക്ഷരങ്ങൾ F ah ath af ah ah as ak at. അപ്പോൾ ഇത് കാഫ് ഒക്കെ പറയുമ്പോൾ, ത ഒക്കെ പറയുമ്പോൾ അക് അത്. അപ്പോൾ ഈ ഒരു ഹംസ് അതിന് നൽകണം. ജറയാനുൻ നഫ്സ് നഫസ് ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിദ്ഉഫിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഉച്ചരിക്കുമ്പോൾ അക്ഷരങ്ങളെ മഹ്റജിൽ ചെറിയ ഊന്നൽ നൽകിക്കൊണ്ട്, വല്ലാതെ ഊന്നൽ നൽകാതെ സോഫ്റ്റായ നിലയ്ക്ക് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ സ്ട്രോങ്ങിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അൽ ജഹറിലുള്ളത്. മനസ്സിലായില്ല? 10 അക്ഷരമാണ് എഫ് അഹ് അസ് അഹ് അഷ് അഹ് അസ് അസ് അക്. അപ്പോൾ ഈ രൂപത്തിൽ ഫഹസ്സഹു ഷഖ്സുൻ സകത്ത്. 10 അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനെ ശരിക്കും ഉച്ചരിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹബ്ബായ സംഗതിയാണ്, പ്രാവർത്തികമാക്കലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു സംഗതി പഠിക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിപരീതം കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ നമ്മൾ വിപരീതങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പഠിച്ച ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ഹംസ്, അതുപോലെ വിപരീതമായ ജഹർ. ഇത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങൾക്ക് ആ രൂപത്തിൽ തന്നെ വിശേഷണം നൽകി കൊണ്ട് ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാകുമ്പോഴാണ് ഈ വിശേഷണം കൂടുതൽ വരുന്നത്. അക്ഷരങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും പിന്നെ ഈ സിഫത്തുകൾ പ്രാവർത്തികമാക്കണം. അത് മുത്തഹരിക്കായി വരികയാണെങ്കിലും സാക്കിനായി വരികയാണെങ്കിലും അഥവാ ഹർക്കത്തുണ്ടെങ്കിലും ഹർക്കത്തില്ലെങ്കിലും ഈ സിഫാത്തുകൾ വിശേഷണങ്ങൾ ആ അക്ഷരത്തിന് കൊടുക്കേണ്ട സംഗതിയാണ്. പക്ഷേ അത് സുക്കൂനാകുമ്പോൾ കുറച്ച് കൂടുതൽ ശക്തമായി തന്നെ അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അത് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ മുത്തഹരിക്കായി വരുമ്പോൾ, ഹർക്കത്തുണ്ടായി വരുമ്പോൾ അത് കൂടുതൽ അനുഭവപ്പെടുകയില്ല, അല്ലെങ്കിൽ കൂടുതൽ അത്ര പിന്നെ ഉണ്ടാവുകയില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാ ഇനി ബാക്കി വരുന്ന സിഫത്തുകൾ ഓരോന്നും വിപരീതങ്ങളുള്ളതും അതുപോലെ തന്നെ വിപരീതങ്ങൾ ഇല്ലാത്തതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടും അല്ലാഹു ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല മുഅ്മിനുകൾ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള സമീർ മദീനി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന രൂപത്തിൽ പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് അശേഖ് ഖലീഫ തുനൈജി.

0: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ തുനൈജി.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ذكر ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنا وجدناه صابرا نعم العبد إنه أواب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 44-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, വഖുദ്, നീ എടുക്കുകയും ചെയ്യുക. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടാണ് ഈ നിർദ്ദേശം. ബിയദിക, നിന്റെ കയ്യിൽ, അതായത് കൈകൊണ്ട്. ദ്യഗ്സൻ, ഒരു പിടി പുല്ല് അല്ലെങ്കിൽ വാസന ചെടി. ഫദ്രിബ് ബിഹി, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക. വലാ തഹ്നസ്, നീ ശബദം ലംഘിക്കരുത് അല്ലെങ്കിൽ തെറ്റു ചെയ്യരുത്. ഇന്ന, നിശ്ചയമായും ഞാൻ, വജദ്നാഹു, അദ്ദേഹത്തെ കണ്ടെത്തി. സ്വാബിറ, ക്ഷമിക്കുന്നവനായിട്ട്. നിഅമ, വളരെ നന്നായിട്ടുണ്ട്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അവൻ. അവ്വാബ്, മടക്കക്കാരനാണ്, വളരെ മടക്കമുള്ളവനാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്ന്, അതാണ് ഈ വചനത്തിനും ഇതിനു മുമ്പുള്ള വചനത്തിനും അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു പറയുന്നു, നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുകയും ശബദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. നിശ്ചയമായും അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായി നാം കണ്ടെത്തിയിരിക്കുന്നു. വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള, അതായത് പശ്ചാത്തപിക്കുന്ന ആളാകുന്നു. അതാണ് ഈ വചനത്തിൽ, അതായത് 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. വക്കാന അലൈഹിസ്സലാം ഹലഫ അൻ യദ്രിബ ഇംറഅതഹു മിഅത സൗത്തിൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ. അപ്പോൾ അല്ല കൽപ്പിച്ചു ആ ഒരു ശപഥം, അത് പാടില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ശബ്ദമായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, കുറച്ച് ചുള്ളിത്തണ്ട്, അഥവാ വളരെ ബലം കുറഞ്ഞ തണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പുല്ല് എടുക്കാൻ. വഹുവ, അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ യഷ്തമിലു അലാ മിഅത്തി ഊദിൻ സിഗാർ. ആ ചുള്ളിത്തണ്ടിൽ 100 കഷ്ണങ്ങളുണ്ടായിരിക്കണം. വ യദ്രിബു ബിഹാ ദുർബത്തൻ വാഹിദ, എന്നിട്ട് ഒരൊറ്റ അടി അതുകൊണ്ടടിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ ശബദം നിറവേറ്റണം, പക്ഷേ അതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് പ്രയാസം നേരിടാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത്. സാധാരണഗതിയിൽ തൻ്റെ സഹധർമ്മിണികളെ മർദ്ദിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഇങ്ങനെ പ്രഹരിക്കാനോ ഉള്ള അംഗീകാരമോ അനുവാദമോ അല്ല ഈ വചനം എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന കാര്യമാണ് തൻ്റെ ഇണകളോട് നല്ല നിലക്ക് സഹവർത്തിത്വം കാണിക്കണം, അവരുമായി നല്ല നിലക്ക് സഹവസിക്കണം എന്ന കാര്യം. ഖുർആനും ഹദീസും ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ സംഭവം അന്ന് അയ്യൂബ് നബിയുടെ കാലത്തുണ്ടായ സംഭവം മാത്രമാണ്. അതാകട്ടെ, അദ്ദേഹത്തെ ചെയ്ത ആ ശപഥം നിറവേറ്റാൻ വേണ്ടി വളരെ ലഘൂകരിച്ചുകൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അത് ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഒരു അടി അടിക്കാനാണ് നിർദ്ദേശം. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഖാല മുഫസ്സിറൂന, വകാന ഫി മർദിഹി വദുർരിഹി ഖദ് ഗളിബ അലാ സൗജതിഹി ഫി ബഅദിൽ ഉമൂരി. രോഗിയായിരിക്കെ, പ്രയാസത്തിൽ അകപ്പെട്ട ആളായിരിക്കെ, തൻ്റെ ഭാര്യയുടെ ചില പ്രവർത്തനങ്ങളിൽ കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ശബ്ദം ചെയ്തു. ഫഹലഫ, അദ്ദേഹം ശബ്ദം ചെയ്തത് ലഇൻ ശഫാഹുല്ലാഹു ലയദ്രിബൻ യദ്രിബുൻ യദ്രിബന്നഹ മിഅത ജൽദ. അള്ളാഹു തന്റെ രോഗം ഭേദമാക്കിയാൽ തന്റെ ഇണയെ 100 അടി അടിക്കുമെന്നാണ് ശപഥം ചെയ്തത്. ഫലമ്മാ ഷഫാഹുല്ലാഹു, അള്ളാഹു ഭേദമാക്കിയപ്പോൾ, വകാനത്ത് ഇമ്രഅത്തുഹു സ്വാലിഹത്തൻ മുഹ്സിനത്തൻ ഇലൈഹി റഹിമഹല്ലാഹു വറഹിമഹു, അദ്ദേഹത്തിന്റെ രോഗം ഭേദമായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാകട്ടെ നല്ലവളായ നല്ല ഒരു സ്ത്രീയായിരുന്നു, അദ്ദേഹത്തോട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും കാരുണ്യം കാണിച്ചു. ഫഅഫ്താഹു അൻ യദ്രിബഹ ബിദിഗ്സിൻ ഫീഹി മിഅത്തു ശംറാഖിൻ ദർബതൻ വാഹിദതൻ. അങ്ങനെ അദ്ദേഹത്തിന് ശബദം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് 1 അടി അടിക്കാൻ വേണ്ടി. അതാണ് ആ വചനത്തിൽ പറയുന്നത്. ഇബ്നു കസീർ പറയുന്നു, വഖദ് ഇസ്തദല്ല കസീറു മിനൽ ഫുഖഹാ ബിഹാദിഹിൽ ആയ അൽ കരീമ അലാ മസാഇലിൻ ഫിൽ അയ്മാനി വഗൈരിഹ ഫഅഖദൂഹ ബിമുഖ്തലാഹ വമനഅത് ത്വാഇഫത്തുൻ ഉഖ്റാ മിനൽ ഫുഖഹാ മിൻ ദാലിക് വഖാലു ലം യസ്ബുത് അന്നൽ കഫാറ كانت مشروعه في شرع ايوب عليه السلام فلذلك رخص له في ذلك وقد اغنى الله هذه الامه بالكفاره والله اعلم بالصواب. الله سبحانه وتعالى ايوب نبي عليه الصلاه والسلام ഇട സംഭവം പറഞ്ഞു, ആ സത്യലംഘനത്തിനുള്ള പ്രായച്ചിത്തം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനു പകരമായി ചെയ്യാൻ അന്നത്തെ ശരീഅത്തിൽ നിയമമില്ലാത്തതുകൊണ്ടാണ് 100 ചുള്ളിത്തണ്ടുകളെടുത്തുകൊണ്ട് അവരെ അടിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്തീങ്ങൾക്ക് അള്ളാഹു അതിൽ ലഘൂകരണം വരുത്തി. എന്നിട്ട് സത്യലംഘനത്തിന് എന്താണ് പ്രതിവിധിയെന്നും അള്ളാഹു പഠിപ്പിച്ചു. അത് സൂറത്തുൽ മാഇദയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബദം ചെയ്ത് അത് ലംഘിച്ചാൽ അതിന് പ്രതിവിധി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സുമ്മ യുസ്നില്ലാഹു തആല അലാ അയ്യൂബ് അലൈഹിസ്സലാം ഫയഖൂൽ, പിന്നെ അള്ളാഹു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതെന്താണ്? ഇന്നാ വജദ്നാഹു സാബിറാ, തീർച്ചയായും നാം അദ്ദേഹത്തെ ക്ഷമാലുവായിട്ട് കണ്ടു, ക്ഷമിക്കുന്ന ആളായിട്ട് കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ആ അടിമ അദ്ദേഹം എത്ര നല്ല ആളാകുന്നു, അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു. ഫസ്വബുറു അസ്വബുറു മഅശറൽ മുബ്തലീൻ ഫമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ്വബരി. ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ക്ഷമിക്കാനുള്ള കഴിവ്. അതിനേക്കാൾ വലിയൊരു ഖൈറ് നൽകപ്പെട്ടിട്ടില്ല ഒരാളും. സൂറത്തു സുമറിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. എന്നാൽ ക്ഷമാലുക്കൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അവർ അതുവഴി നേടിയെടുക്കും എന്നർത്ഥം. യഖൂലു ബഅദു സലഫ് മാ മിൻ അമലിൻ സ്വാലിഹിൻ ഇല്ലാ വ അജ്റുഹു മഅലൂമുൻ അൽഹസനത്തു ബി അശ്രി അംസാലിഹ ഇല്ല സ്വബർ. ഏതൊരു സൽപ്രവർത്തനമാകട്ടെ അതിന് 10 മടങ്ങ് പ്രതിഫലമാണ് നൽകപ്പെടുക, അത് അറിയപ്പെട്ട കാര്യമാകുന്നു. പക്ഷേ ക്ഷമ അങ്ങനെയല്ല. ഫഇന്നല്ലാഹ തആല ഖാൽ, കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. ഖാൽ കൽമാഇൽ മുൻഹമിർ ലാ തുഹ്സ ഖത്റതുഹു, ഏതുപോലെ ഒരു കോരിച്ചൊരിയുന്ന വെള്ളത്തെപ്പോലെ അതിൻ്റെ ഓരോ തുള്ളികളും എണ്ണുക എന്നത് അസാധ്യമാകുന്നു. ആ നിലക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നു. അള്ളാഹു ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരിൽ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരു വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ക്ഷമ എന്ന് പറയുമ്പോൾ 3 തരത്തിൽ അത് കാണാം. 1, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ തീർച്ചയായും ക്ഷമ ഏറെ അനിവാര്യമായ കാര്യമാകുന്നു. ക്ഷമയുള്ളവർക്കാണ് ഇബാദാത്തുകളിൽ നിഷ്ഠയോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നത് അതും അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാകുന്നു. മറ്റൊന്ന് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യുക എന്നതും വിശ്വാസികളായ ആളുകൾക്ക് കഴിയുന്ന കാര്യമാകുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അത് വർജിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമാകുന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം അത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് 44-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 45-ാമത്തെ വചനം:
1: വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. വദ്കുർ,
0: ഓർക്കുക. ഇബാദനാ, നമ്മുടെ അടിയാന്മാരെ.
1: ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ്,
0: ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും.
1: ഉലിൽ ഐദി,
0: കൈകൾ അഥവാ കരബലം ഉള്ള.
1: വൽ അബ്സാർ,
0: കണ്ണുകളും അതായത് കാഴ്ചകളും ദീർഘദൃഷ്ടിയും ഉള്ള. മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, ഈ പ്രവാചകന്മാരെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. നമ്മുടെ അടിയാന്മാരെയും അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള അഥവാ കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു: യഖൂൽ തആല മുഖ്ബിറൻ അൻ ഫദാഇലി ഇബാദിഹി അൽ മുർസലീൻ വ അംബിയാഇഹി അൽ ആബിദീൻ. അള്ളാഹു ശ്രേഷ്ഠവാന്മാരായ തൻ്റെ പ്രവാചകന്മാരുടെ അവരെക്കുറിച്ച് അള്ളാഹു അറിയിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരെക്കുറിച്ച്, അതാണ് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം. യഅനി ബിദാലിക്കൽ അമലി സ്വാലിഹി വൽ ഇൽമി നാഫിഇ വൽ ഖുവ്വത്തി ഫിൽ ഇബാദത്തി വൽ ബസീറത്തി നാഫിദ. എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറഞ്ഞത്? സൽ പ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു, ഇബാദത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ ശക്തന്മാരായിരുന്നു, അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നു. സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട മഹത്തായ ഗുണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇബാദത്തിൽ നിഷ്ഠയുണ്ടാവുക എന്നത്, അല്ലേ? ഇബാദത്തുകളിൽ നിഷ്ഠ പുലർത്തുക എന്നത്, ശക്തി സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലഭിക്കുന്നൊരു കാര്യമാകുന്നു. പലപ്പോഴും കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യും, പിന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും, അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ കണിശതയോടുകൂടി, കൃത്യതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളമായ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നത്, ഉപകാരപ്രദമായ പ്രവർത്തനത്തിൽ അതിനുവേണ്ടി സമയം കാണുക എന്നത്, അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവിന് വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം മാർഗങ്ങളുണ്ട് അറിവ് തേടാൻ, അറിവ് നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് ധാരാളമായ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ച് അതൊക്കെ കൃത്യമായി കേൾക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ, ഇസ്ലാമികമായി ധാരാളം അറിവ് സ്വായത്തമാക്കാൻ, നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ ധാരാളമായി ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെയുള്ള അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഖാല അലി ഇബ്നു അബി ത്വൽഹ വ അൻ ഇബ്നു അബ്ബാസ് ഉലിൽ ഐദി. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, എന്താണ് ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ? കൈയുള്ളവർ, കൈകരുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ, അതായത് യഖൂലു ഉലിൽ ഖുവ, ശക്തിയുള്ളവർ എന്നതാണ്. വൽ അബ്സാർ, യഖൂലു അൽ ഫിഖ്ഹു ഫിദ്ദീൻ. ഈ പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹം ഉള്ളവർ എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം. വഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് അഹമ്മദ് പറയുന്നു, ഉലിൽ ഐദി യഅനി അൽ ഖുവത്തു ഫീ ത്വാഅത്തില്ലാഹി തആല, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ശക്തിയോടുകൂടി നിലകൊള്ളുന്നവർ. വൽ അബ്സാർ യഅനി അൽ ബസറു ഫിൽ ഹഖി, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ദൃഷ്ടി ഉണ്ടാവുക എന്നതാകുന്നു. വഖാല ഖതാദ വസ്സുദ്ദി റഹ്മഹുമുല്ലാ, മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഉഅ്തു ഖുവതൻ ഫിൽ ഇബാദ വബസീറം ഫിദ്ദീനി, ആ പ്രവാചകന്മാർ ഇബാദത്തിൽ ശക്തി നൽകപ്പെട്ടവരായിരുന്നു, ദീനിൽ ആഴത്തിൽ അറിവ് നൽകപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ ദീനിൽ ഉൾക്കാഴ്ച നൽകപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മു പറയുന്നു, അസ്സനാഉ അലാ ഇബ്രാഹീം വ ഇസ്ഹാഖ് വ യാഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരെ അള്ളാഹു പുകഴ്ത്തി പറയുകയാകുന്നു. ഇത് ഏത് കാര്യത്തിൽ? ബി അന്നഹും അസ്ഹാബ് ഖുവത്തിൻ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ ശക്തന്മാരായിരുന്നു. വ ബസീറത്തുൻ ഫീ ദീനില്ലാ, അള്ളാഹുവിന് ദീനിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അന്നഹു യംബഗി ദിക്റു അഹ്ലിൽ ഖൈർ ബിസ്സനാഇ ലിഅന്ന ഫീ ദാലിക ഫാഇദതൈനി, അങ്ങനെയുള്ള മഹത്തുക്കളെ പുകഴ്ത്തി പറയൽ അത് അനുയോജ്യമായ കാര്യമാകുന്നു. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിൽ

0: നാഉ. മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ, ആ ആളുകളുടെ മാർഗം അവലംബിക്കാൻ, അവർ ജീവിച്ച രൂപത്തിൽ ജീവിക്കാൻ, അവരുടെ സന്മാർഗത്തെ പിൻപറ്റാൻ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറും. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞ 45-ാമത്തെ ആയത്തിൽ, വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വയഅഖൂബ ഉലിൽ ഐദീ വൽ അബ്സാർ. നമ്മുടെ അടിയാന്മാരെയും, അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള, അതായത് കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇവിടെ ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കണിശമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആ കാര്യങ്ങളിൽ ഇബാദത്തുകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, അപ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വളരെ ശക്തമായ നിലപാട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക, നിർവഹിക്കാൻ സാധിക്കുക. അറിവില്ലാതെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ചടങ്ങായിട്ട് മാത്രം അവശേഷിക്കും. നമ്മൾ നിർവഹിക്കുന്ന 5 നേരം നിർവഹിക്കുന്ന നമസ്കാരം തന്നെ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായ അതിൻ്റെ അന്തസ്സത്തെക്കുറിച്ച്, ആ കർമ്മത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചും, നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ളവരാണെങ്കിൽ, അത് കണിശതയോടുകൂടി നിർവഹിക്കാൻ, കൂവത്തോടുകൂടി നിർവഹിക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നല്ല നിലക്ക് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നല്ല ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നത്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ. അങ്ങനെ ധാരണ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെട്ട വിശേഷണങ്ങൾക്ക് നമ്മളും അർഹരായിട്ട് മാറും. ഉലിൽ ഐദീവൽ അബ്സാർ, കൈകരുത്തും കാഴ്ചപ്പാടും ഉള്ളവർ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ആ മഹത്വത്തിന് നമ്മെയും അർഹരാക്കുമാറാകട്ടെ. ആ പ്രവാചകന്മാരെ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങളാണ് നാം പഠിച്ചത്. കർമ്മധീരതയും ഉൾക്കാഴ്ചയുമുള്ള പ്രവാചകന്മാർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ്.
2: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66-79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റായദ് അൽ ഖുർദി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്വിസ്. ഖുർആൻ ടെലിക്വിസിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഖുർആൻ ടെലിക്വിസ് ആരംഭിക്കുന്നു. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ കുട്ടികളോട് സംവദിക്കാൻ നമ്മോടൊപ്പമുള്ളത് മുജീബ് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ നടത്തുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മറിയം ബിൻതി യാസിർ.
1: മറിയം ബിൻതി യാസിർ, എവിടുന്നാ വിളിക്കണേ?
2: നിലമ്പൂർ ചുങ്കത്തറ.
1: ഓക്കെ. മറിയം ബിൻതി യാസിർ എത്രയിലാ പഠിക്കുന്നേ?
2: ഞാൻ ആറിലെ.
1: ആറിലല്ലേ. എവിടെയാണ്? നാട്ടിൽ തന്നെയാണോ? നിലമ്പൂർ തന്നെയാണോ? ഓക്കെ. ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസുകളിൽ നിന്നാണോ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്? ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്നാൽ ഞാനൊരു സൂറത്ത് ഒരു ചെറിയ ഭാഗം ഓതാം, അതിൻ്റെ ബാക്കി എനിക്ക് ഓതിത്തരണം. ഓക്കെ. ഇൻഷാ അല്ലാ, നല്ല ഉഷാറായിട്ടാണ് ഇൻഷാല്ലാ മറിയം ബിൻതി യാസിർ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. എല്ലാവിധത്തിലും ഖുർആനുമായി ശക്തമായ ബന്ധമുണ്ടാക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരുടെയും മക്കളെ പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. സൂറത്തുൽ ഇൻസാനിൻ്റെ ഒന്ന് രണ്ട് ആയത്തുകൾ ഞാൻ ഓതിത്തരാം, അതിൻ്റെ ബാക്കി എനിക്ക് മറിയം ഓതിത്തരണം. ഓക്കെ.

മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ സൂറത്തുൽ ഇൻസാൻ, ഈ സൂറത്തുൽ ഇൻസാനിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അറിയാമോ? ഇല്ല, മറിയം. ആ, സൂറത്തുൽ ദഹർ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. സൂറത്തുൽ ദഹർ എന്നുകൂടി ഈ സൂറത്തിന് പേരുണ്ട് അല്ലേ? ഓക്കേ, അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ മറിയം ബിൻത്ത് യാസിർ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രചോദനമായ രൂപത്തിലാണ് മറിയം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. വളരെ നല്ല തജ്വീദോടുകൂടി പാരായണം ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇൻഷാല്ലാ. എന്നാലും മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ആമീൻ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഒരു സൂറത്തിൻ്റെ ഒരായത്തുകൂടെ പാരായണം ചെയ്യാം. ഏത് സൂറത്തിലാണെന്ന് പറയണം. ഓക്കെ.

ഇത് ഏത് സൂറത്താണ്? മാഷാല്ലാ, സൂറത്തു നൂഹ്. നൂഹ് അല്ലേ, സൂറത്തു നൂഹ് ആണ്. അപ്പോ മറിയം ബിൻതു യാസിർ സമ്മാനം നേടണമെന്ന് വെച്ച് തന്നെയാണ്. ഇൻഷാല്ലാ. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ടല്ലേ, ഓക്കെ, അതിനും കൂടെ ഉത്തരം കണ്ടെത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നല്ലൊരു ശ്രമം നടത്തിയാൽ മാത്രമേ ഇനി അടുത്തൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടുള്ളൂ. റെഡിയാണോ? കുറച്ച് ടഫുള്ള ചോദിക്കാം അല്ലേ. ഓക്കെയാണ് അല്ലേ. ആയിക്കോട്ടെ, ശരി. എന്നാൽ ഞാനൊരു ആയത്ത് ഓതാം. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ആയത്താണ് എനിക്ക് പാരായണം ചെയ്ത് തരേണ്ടത്. റെഡി? ഓക്കെ.

0: ربكم أحسن عملا وهو العزيز الغفور. ഇതിനു മുമ്പുള്ള ആയത്ത്, ഇതിന്റെ രണ്ടാമത്തെ ആയത്താണ്. ഒന്നാമത്തെ ആയത്ത്,
1: بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير.
0: ما شاء الله بارك الله فيكم امين. അപ്പോൾ സൂറത്തുൽ മുൽക്ക് മുതലുള്ള എല്ലാ സൂറത്തും കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? ഹിഫ്ൽ തന്നെ പോയിരുന്നോ? ഹിഫ്ൽ പഠിച്ചിട്ടുണ്ടോ? എത്ര ജുസായി? അപ്പോ മറിയം ബിൻത് യാസിർ സമ്മാനം നേടിയിട്ടുണ്ടല്ലേ. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ആൻസർ മറിയം പറഞ്ഞിട്ടുണ്ട്. മറിയം എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. നന്നായി ഖുർആൻ ഇനിയും പഠിക്കുക, മുഴുവൻ പഠിക്കുക. പരലോകത്ത് ഉന്നത സ്വർഗങ്ങളിലെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പെൺകുട്ടികൾ കൂടിയാണ് ഇത്തരത്തിൽ ഖുർആൻ നന്നായി പഠിക്കുന്നത് എന്ന് പ്രേക്ഷകർ ഇത് ശ്രവിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കണം. നന്നായി ഖുർആൻ പഠിക്കുവാനും അതുപോലെ ഈ ഖുർആൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും എല്ലാവർക്കും പ്രചോദനമാകുന്ന രൂപത്തിൽ മറിയം ബിൻത് യാസിർ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുത്തു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടെ പറയും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: സൈനബ്
0: ബിൻത് മുഹമ്മദ് ഉസ്മാൻ. എവിടെയാണ് സ്ഥലം?
2: കോഴിക്കോട്.
0: കോഴിക്കോട് നടക്കാവ് അല്ലേ. എത്രയിലാ മോള് പഠിക്കുന്നെ?
2: എത്രയിലാ?
0: ലെവൽ ടു. മാഷാല്ലാ. ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട്? ഒരു ജുസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മ ജുസിന്റെ മുകളിൽ പഠിച്ചിട്ടില്ല അല്ലെ. തബാറക്ക ജുസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ. എത്ര ചോദ്യം നമുക്കുള്ളത്? ത്രീ. ഓക്കെ ശരി, ഞാനൊന്ന് ചെറിയ കുറച്ച് ആയത്തുകൾ ഓതാം, അതിൻ്റെ ബാക്കി എനിക്ക് ഓതിത്തരണം. റെഡി?

0: أذن له الرحمن وقال صوابا.
1: ما شاء الله അത്രമതി. അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ, ആ ആയത്തുകൾ മുഴുവൻ അറിയാല്ലേ. ഈ സൂറത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ? അതെ, സൂറത്തുൻ നബ ഇലെ അവസാന ഭാഗങ്ങളാണ്. സൈനബ് ബിൻത് ഉസ്മാൻ, മുഹമ്മദ് ഉസ്മാൻ അല്ലേ നമ്മോടൊപ്പം പങ്കുവെച്ചത്. അപ്പോ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് ടഫ് ഉള്ളത് ചോദിച്ചാലോ? നോ. അതെന്താ? സമ്മാനം കിട്ടണം അല്ലേ. നോക്കാം, ഞാനൊരു ചോദ്യം ചോദിക്കാം, എന്നിട്ട് സമ്മാനം കിട്ടുകയാണെങ്കിൽ വാങ്ങാം. ഓക്കെ, ശരി. എന്നാ ഞാനൊരു ചെറിയ സൂറത്ത് പാരായണം ചെയ്യാം. അതേത് സൂറത്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം.
0: ഓക്കെ.

0: إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت. ഇതേതാണ് സൂറത്ത്, സൂറത്തു തക്വീർ. മാഷാല്ലാ. സൈനബ് വളരെ ചെറിയ പ്രായത്തിലാണ്, പക്ഷെ സൈനബ് രണ്ട് ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ പറഞ്ഞു അല്ലേ. ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരു മോട്ടിവേഷൻ ആണ്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, അമീൻ. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് ചോദിച്ചാലോ.
1: യെസ്,
0: ആ ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് സമ്മാനം കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പിക്കാം. അപ്പൊ നന്നായി ശ്രദ്ധിച്ചു വേണം പറയാൻ.
1: ഓക്കെ,
0: ഇൻഷാല്ലാ. ശരി, ഞാൻ ഒരു സൂറത്തിൽ നിന്ന് ഒരായത്ത് വിട്ടിട്ട് രണ്ടാമത്തെ ആയത്ത് ഞാൻ ഓതാം, ഒന്നാമത്തെ ആയത്ത് സൈനബ് ഓതണം. ഓക്കെ.
1: ഓക്കെ, ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ. ആ

0: മൗഊദ്.
1: മാഷാല്ലാഹ് ബറകല്ലാ. അപ്പൊ എല്ലാം കറക്റ്റ് ആൻസർ പറഞ്ഞു. മറിയം സമ്മാനം നേടിയിരിക്കുകയാണ് അല്ലേ? സന്തോഷായ? സോറി, സൈനബ്. സൈനബ് സൈനബ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. സൈനബ് സന്തോഷായോ? യെസ്, സന്തോഷമായി അല്ലേ. ഇതിനു മുമ്പ് ടെലിഗസിൽ പങ്കെടുത്തിട്ടുണ്ടോ? കിട്ടാണ്ട് അല്ലേ. ഓക്കെ, അത് ഉടനെ എത്തും കേട്ടോ. അപ്പൊ ഇത് രണ്ട് സമ്മാനായി. ഓക്കെ, അൽഹംദുലില്ലാഹ്. സൈനബ് ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ശ്രോതാക്കളെ, വളരെ ഭംഗിയായ രൂപത്തിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനുമായി ശക്തമായ ബന്ധം ചെറിയ മക്കൾക്ക് പോലും ഉണ്ടാകണമെന്നും അതിന് നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് ഈ എപ്പിസോഡിൽ പങ്കെടുത്ത കുട്ടികളുടെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇത്തരത്തിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഖുർആൻ ടെലിവിഷൻ്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിന് സാക്ഷികളായിരിക്കുകയാണ്.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

وقد خاب من حمل ظلما وقد خاب من حمل ظلما ومن يعمل من

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അനാം 98 മുതൽ 110 വരെ വചനങ്ങളുടെ പാരായണം.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ അങ്കബൂത്ത് 36 മുതൽ 47 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അശ്ശത്തറി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നു പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ ബക്കറയിലെ 18-19 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു ഖുർആൻ പാരായണത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 17 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മനസ്സിലാക്കി വരുന്നത് ഇൻഷാഅള്ളാ. ഇന്ന് 18-19 ആയത്തുകളാണ് എടുക്കുന്നത്.

പതിനെട്ടാമത്തായത്ത് സുമ്മുൻ. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് സുമ്മുൻ, ഇവിടെ സ്വാദാണ്, സീന് ആവരുത്, സുമ്മ് എന്ന് പറയരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ തന്നെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം, മണിക്കണം, സുമ്മുൻ സുമ്മും. ശേഷം സുമ്മുൻ തൻവീന് ശേഷം ബ, ഇവിടെ തൻവീന് ശേഷം അല്ലെങ്കിൽ സാക്കിന നൂനിന് ശേഷം ബ വന്നാൽ അതിനെ തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂനിനെ മീമാക്കി അഥവാ ഇഖ്ലാബ് ചെയ്യണം, മാറ്റി മറിക്കണം. തൻവീനിനെയോ സാക്കിന നൂനിനെയോ മീമാക്കി ഉച്ചരിക്കണം, അതാണ് അവിടെ ചെറിയൊരു മീം കാണാൻ പറ്റും, അതിനാണ് ഖുർആനിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുമ്മുൻ ബുക്മുൻ, അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, സുമ്മും ബുക്മുൻ. ഇനി ബുക്മുൻ, ബുക്ക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ ബുക്മുൻ അമ്യുൻ, ബുക്മുൻ അമ്യുൻ തൻവീനു ശേഷം അയിന് അവിടെ മണിക്കാതെ ഇവ്ഹാർ അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. അമ്യു ഫ, ഇവിടെയും തൻവീനു ശേഷം ഫ എന്ന അക്ഷരമാണ്, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അമ്യു ഫ മണിക്കുമ്പോൾ ഇദ്ഗാമ പോലെ തോന്നിക്കരുത്, ഉംയുംഫ അല്ല ഉംയുംഫ. ഫഹും ലാ യർജിഊൻ, ഫഹും ലാ യർജിഊൻ, യർജിഊൻ ഐന് ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഇനി അടുത്ത ആയത്തിൽ ഔ കസയ്യിബിൻ മിനസ്സമാഇ, ഔ കസയ്യിബിൻ, കസയ്യിബിൻ സാദ്, സാദ് ഉച്ചരിക്കുമ്പോൾ അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരം, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഔ കസയ്യിബിൻ സയ്യിബിൻ സയ്യിബിൻ ഔ കസയ്യിബിൻ മിന, തൻവീനു ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഔ കസയ്യിബിൻ മിന മിനസ്സമാഇ, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ മിനസ്സമാഇ ഫീഹി ളുലുമാത്തുൻ, ളുലുമാത്ത് അല്ല വ വി ദു ദു, ളുലുമാത്ത് ളുലുമാത്തുൻ വ, തൻവീനു ശേഷം വ, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ളുലുമാത്തുൻ വ. അതുപോലെ തന്നെ വറഅദുൻ വബർഖ്, ഇവിടെയും അതേ നിയമം തന്നെ, വറഅദുൻ വറഅദുൻ വബർഖ്. ഇനി വബർഖ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. വബർഖ് യജ്അലൂന അസാബിഅഹും, യജ്അലൂന ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. യജ്അലൂന അസാബിഅഹും, അസാബിഅഹും സാദ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അസാബിഅഹും, അസാബിഅഹും ഫി, സാക്കിന മീമിന് ശേഷം ഫാ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. അസാബിഅഹും ഫി, അങ്ങനെ പറയാനുള്ള കാരണം സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ, ഈ രണ്ട് അക്ഷരങ്ങൾ വരുമ്പോൾ ഈ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാനൊരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അസാബിഅഹും ഫി ഫീ ആദാനിഹിൻ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഫീ ആദാനിഹിം, ഇനി ഇവിടെ ആദാനിഹിം എന്നുള്ളത് ആസാനിഹിം എന്ന് ഓതരുത്, ആസാനിഹിം അല്ല, ആദാനിഹിം. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, വളരെ നേരിയ തോതിൽ. ആദാനിഹിം, ആദാനിഹിം മിന, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആദാനിഹിം മിന മിനസ്സവാഇഖി, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്, സ്വാദ് ഐന് ഖാഫ് ഒക്കെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. മിനസ്സവാഇഖി, മിനസ്സവാഇഖി, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗം, മിനസ്സവാഇഖി.
ഹദറൽ മൗത്ത് ഹസറ അല്ല. ഹ തൊണ്ടയുടെ മധ്യഭാഗം,

ആക്കിനായ നൂനാണെങ്കിലും ശരി, അതിനെ മീമാക്കി മാറ്റണം. മുഹീത്തുംബിൽ ബിൽ കാഫിരീൻ കാഫിരീൻ എന്ന് ഓതരുത്, കാഫിനൊക്കെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അവസാനത്തിലുള്ള അമദ് മദ് ആരദുൽ സുക്കൂൻ ബിൽ കാഫിരീൻ. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം.

0: സൂറത്തുൽ ബഖറയിലെ 18-19 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 18-19 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായിട്ടുള്ളത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച്

0: ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരു ഹറമുകളിലെയും മക്ക മദീന ഹറമുകളിൽ സുബഹ് മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ അവർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശേഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 19 മുതൽ 39 വരെയുള്ള ആയത്തുകളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തുൽ ഫതഹിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
2: അല്ലാഹു അക്ബർ,
3: അല്ലാഹു അക്ബർ.

حتى إذا ما جاءوها شهد عليهم سمعهم شهد

0: الله أكبر
1: الله أكبر
0: الله أكبر

أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم.

0: استووا أقيموا صفوفكم وتراصوا. الله أكبر
1: الله أكبر.

0: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാലികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആൻ പാരായണം തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീർ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് തൗബയാണ് ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: توكلت وهو رب العرش العظيم.
1: جزاكم الله خيرا. ഇന്നത്തെ തെൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയാണ് ഷെയ്ഖ് ആദിൽ റയ്യാനിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
2: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖസസ് 76 മുതൽ 88 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അസ്സുബൈൽ. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 18.
2: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
3: കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ.
2: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
1: വചനം 19.
2: വമാ അദ്റാക, നിനക്ക് എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
3: വമാ അദ്റാക മാ
2: ഇല്ലിയൂൻ, എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
1: വചനം 20.
2: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
3: കിതാബും മർഖൂം,
2: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
1: വചനം 21.
2: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
3: യഷ്ഹദുഹുൽ മുഖറബൂൻ,
2: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
4: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 22.
2: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫി നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
3: ഇന്നൽ അബ്റാറ ലഫി നഈം,
2: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
1: വചനം 23.
2: അലൽ അറായിക്ക്, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്ക് യൻദുറൂൻ,
2: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 24.
2: തഅരിഫു, നിനക്ക് മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിന്റെ.
3: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
2: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
1: വചനം 25.
2: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
3: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
2: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
1: വചനം 26.
2: ഖിതാമുഹു, അതിന്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫി ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
3: ഖിതാമുഹു മിസ്ക് വഫി ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ,
2: അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
1: വചനം 27.
2: വമിസാജുഹു, അതിന്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
3: വമിസാജുഹു മിൻ തസ്നീം,
2: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
1: വചനം 28.
2: ഐനൻ, ഒരു ഉറവുജലം. യശ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
3: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ,
2: എന്ന് വെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
4: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ് ങൾ.
1: വചനം 29.
2: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ. അജ്റമു, കുറ്റം ചെയ്ത. കാനു, അവരായിരുന്നു. മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെ കുറിച്ച്. യദ്ഹകൂൻ, ചിരിക്കും.
3: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
2: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
1: വചനം 30.
2: വഇദാ മറു, അവർ നടന്നാൽ. ബിഹിം, അവരിൽ കൂടി. അരികെ. യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
3: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
2: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
1: വചനം 31.
2: വഇദൻഖലബു, അവർ തിരിച്ചു ചെന്നാൽ. ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്. ഇൻഖലബു, അവർ തിരിച്ചു ചെല്ലും. ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്. തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
1: വചനം 32.
2: വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ. ഖാലു, അവർ പറയും. ഇന്ന ഹാഉലായി, നിശ്ചയമായും ഇക്കൂട്ടർ. ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ ആ മുസ്ലിങ്ങളിൽ മാത്രമല്ല ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ തുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ തുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
6: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
7: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹൈഫുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറച്ച് വലിയ ആയത്താണ്, നന്നായി ശ്രദ്ധിച്ച് കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കുറഞ്ഞ സമയം മാത്രം ഉപയോഗിച്ചാൽ മതിയാവില്ല എന്ന് നമുക്കറിയാം. ഇതിനുശേഷം നിങ്ങൾ ഖുറാനെടുത്ത് നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിച്ചത് ഹാഫിള് ജാഫർ സലഫി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന

0: ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ സമയമാണ്. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ ബക്കറയിലെ 16-17 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിൽ നിന്നും ഇൻഷാ അല്ലാ 16-17 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.
4: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم فما ربحت

0: نورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം തജ്വീദ് നിയമങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പാരായണത്തിലെ നിയമങ്ങളും. ഉലഈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ അത് നീട്ടണം.
0: ഉലഈക അല്ലദീന,
1: അല്ലദീന എന്ന് ഓതരുത്, അല്ലദീന. ഇതാലുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം.
0: അല്ലദീന, അല്ലദീന ഇഷ്തറവു, ഇഷ്തറവു
1: വാവിന് ദൊമ്മുണ്ട്, അത് കൃത്യമായിട്ട് പാരായണത്തിൽ കൊണ്ടുവരണം.
0: ഉലഈകല്ലദീന ഇഷ്തറവുദ്ദ
1: വാവ് പലപ്പോഴും അവിടെ ഓതിപ്പോന്ന് ഇഷ്തറവുല്ലോലാലത്ത, ഇഷ്തറവുല്ലോലാലത്ത എന്നായിരിക്കും വാവ് കൃത്യമായിട്ട്. അതിൻ്റെ ദൊമ്മ് ഒരു ഉച്ചാരണം ശബ്ദത്തിൽ വരാറില്ല, അത് ശ്രദ്ധിക്കണം.
0: ഇഷ്തറവുദ്ദലാലത്ത,
1: ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അത്, അത് ആ ഒരു ശബ്ദം വരേണ്ടത്. അതുപോലെ തന്നെ അത് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. റബിഹ, അതുപോലെ തന്നെ റബിഹത്തി തായിന് ഒന്നാമത്തെ തായിന് സുക്കൂന്, രണ്ടാമത്തെ തായിന് ഹർക്കത്തുണ്ട്. അവിടെ
0: ഇദ്ഗാം മുതമാസിലൈൻ
1: എന്നാണ് പറയുക ആ നിയമത്തിൻ്റെ പേര്. ഒന്നാമത്തെ തായിന് രണ്ടാമത്തെ തായിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഒറ്റക്ഷരമായിട്ട് ഉച്ചരിക്കും ശബ്ദ് നൽകിക്കൊണ്ട്.
0: റബിഹത്തിജാറത്തുഹും,
1: പേര് ഇദ്ഗാം മുതമാസിലൈൻ. മുതമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരം, സുക്കൂനുള്ള അക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും ഒന്ന് തന്നെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മഹ്റജും സിഫത്തുകളൊക്കെ ഒന്നായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് മുതമാസിലൈൻ, ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക.
0: റബിഹത്തിജാറത്തുഹും,
1: അതുപോലെ തന്നെ തിജാറത്തു തു തായിനു ദമ്മാണ്,
0: തിജാറത്തുഹും, തിജാറത്തുഹും
1: കൃത്യമായിട്ട് അത് ഉച്ചരിക്കണം.
0: وَمَا كَانُوا مُهْتَدِينَ,
1: وَمَا كَانُوا مُهْتَدِينَ,
0: مُه
1: ഹഇന്റെ മഖ്റജ് തൊണ്ടയുടെ താഴെ ഭാഗമാണ്,
0: مُهْتَدِينَ.
1: അടുത്ത ആയത്തിൽ
0: مَثَلُهُمْ كَمَثَلِ الَّذِي,
1: مَثَلُهُمْ, مَثَلُهُمْ كَمَثَلِ എന്നല്ല, ث ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ذال ഉച്ചരിക്കുന്നതിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
0: മഥലുഹും,
1: മസലുഹും കമസലി എന്ന് ഓതരുത്. മഥലുഹും
0: കമസലില്ലദി, മഥലുഹും കമസലില്ലദി. അല്ലദി സ്തൗഖദ നാറ, അല്ലദി സ്തൗഖദ നാറ, അല്ലദി സ്തൗഖദ നാറ. മഥലുഹും കമസലില്ലദി സ്തൗഖദ നാറ.
1: കൃത്യമായിട്ട് ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം അതിൻ്റേതായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
0: ഫലം
1: മീമിന് ശദ് മണിക്കണം.
0: ഫലം
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ ഈ മദ് ഈ ദൈർഘ്യം മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. കാരണം മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മദ് മുത്തസിൽ. അപ്പോൾ
0: ഫലം,
1: അതുപോലെ തന്നെ തായിന് സുക്കൂൻ, അവിടെ ഖൽഖല ചേരുത്,
0: അദോ അത് മാ ഹൗലഹു
1: ഇങ്ങനെ നോദരുത്,
0: അദോ അറ്റ് മാ ഹൗലഹു, മാ ഹൗലഹു ഹ
1: തൊണ്ടയുടെ മധ്യഭാഗം.
0: ഹൗലഹു ذهب الله بنورهم, ذهب
1: ذهب എന്നല്ല, ذهب الله എന്നല്ല,
0: ذهب الله بنورهم, بنورهم
1: വ സാകിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കിയതിന് ശേഷമായിരിക്കണം വ ഉച്ചരിക്കേണ്ടത് പലപ്പോഴും. കാരണം സാക്കിനായ മീമിന് ശേഷം വ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടാനൊരു പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചു പറയണത് ബിനൂരിഹിം വ, ബിനൂരിഹിം വ, പ്രത്യേകിച്ചും ഫ വരുമ്പോൾ ബിനൂരിഹിം വതറക ഹും ഫി. മാഷാല്ലാ, ഇവിടെ വതറക ഹും ഫി സാക്കിന മീമിന് ശേഷം ഫ ഉണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് മീമിനെ പൂർണ്ണമാക്കണം. മീം എന്ന അക്ഷരം പൂർണ്ണമാവണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം. സുക്കൂൻ വരുമ്പോൾ വതറക ഹും ഫി, വതറക ഹും ഫി. ഫി ളുലുമാതിൻ, ഫി ളു, ളുലുമാത്തല്ല, ളുലുമാതിൻ എന്ന് പറയരുത്. ഫി ളുലുമാതിൻ, വ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ളുലുമാതില്ല, ളുലുമാതിൻ തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ ലാമിലേക്ക്. ളുലുമാതില്ല യുബ്സിറൂൻ, യുബ് ബാഇന ഖൽഖല ചെയ്യണം, അഥവാ കേൾക്കണം. യുബ്സി സാദ് സാ സി സു എസ്, യുബ്സിറൂൻ യുബ്സിറൂൻ. യുബ്സിറൂൻ എന്ന് സീനാവുന്നത് ശ്രദ്ധിക്കണം. യുബ്സിറൂൻ ഇൻഷാല്ലാ. ഈ രണ്ടായത്ത് ഒന്നുകൂടെ നമുക്ക് ഓതാം.
0: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم

0: بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون.
1: സൂറത്തുൽ ബഖറയിൽ നിന്നും 16-17 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 16-17 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
4: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا.
3: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: الخير فتنة وإلينا ترجعون.
1: جزاكم الله خيرا. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വശ്യമായ ശ്രവണം നമുക്ക് ലഭിച്ചത് സൂറ അൽ അംബിയ 30 മുതൽ 35 വരെ വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫാത്തിഹ ഷെയ്ഖ് തൗഫീഖ് സയ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ലോകപ്രശസ്ത കാരികളുടെ മധുര ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറ അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തുൽ ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ 1 മുതൽ 77 വരെ വചനങ്ങളും നാം കേൾക്കുന്നു ഹാഫിൽ സഅദ് അൽ ഗാമദിയുടെ ശബ്ദത്തിൽ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തുൽ ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യം മുതൽ 77 വരെ വചനങ്ങളുമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: لَسَوْفَ أَعُودُ يَا أُمِّي.
1: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. കേരളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അത്വാരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: അധ്യായം 86, സൂറത്തു ത്വാരിഖ്. രാത്രിയിൽ വരുന്നത്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 17.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
7: വചനം 1.
5: വസ്സമാഇ, ആകാശം തന്നെയാണ്. വത്വാരിഖ്, രാത്രി വന്നുമുട്ടുന്നതും അഥവാ കടന്നുവരുന്നതും തന്നെയാണ് സത്യം. ആകാശം തന്നെയാണ്, രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം.
7: വചനം രണ്ട്.
5: നിനക്കു എന്തറിയാം? മെത്തോരിഖ്, രാത്രി കടന്നു വരുന്നത് എന്താണെന്ന്. രാത്രി കടന്നു വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം?
7: വചനം മൂന്ന്.
5: അന്നജ്മു, നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്ന, ശോഭയേറിയ.
6: അന്നജ്മു സാഖിബ്,
5: തുളച്ചു ചെല്ലുന്ന നക്ഷത്രമത്രേ അത്.
7: വചനം നാല്.
5: ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും ഇല്ല. ലമ്മ അലൈഹ, അതിൻ്റെ മേൽ ഇല്ലാതെ. ഹാഫിൽ, ഒരു സൂക്ഷിക്കുന്നവൻ, പാറാവുകാരൻ.
6: ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൽ,
5: എല്ലാ ഓരോ ദേഹവും അഥവാ ആളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാത്തതായിട്ടില്ല.
8: ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയായതുകൊണ്ട് രാത്രി കടന്നു വരുന്നത് അത്വാരിഖ് എന്നും, പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയുള്ളതാകൊണ്ട് തുളച്ചു ചെല്ലുന്നത് അസ്സാഖിബ് എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രം കൊണ്ടുള്ള വിവക്ഷ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമോ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണുന്നത് പോലെ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രമോ ആകാവുന്നതാണ്. ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും ആരും അതിൽ നിന്ന് ഒഴിവില്ല എന്നുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില മലക്കുകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്വാർ 10 കണ്ടുവല്ലോ. മനുഷ്യൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്ത് റഅദിലെ 11 പ്രസ്താവിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്ന് ഇവിടെ പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചാവാം. അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിച്ചുമാവാം. ഏറ്റവും നല്ല പാറാവുകാരൻ അവൻ തന്നെയാണല്ലോ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏതായാലും മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവനെ അല്ലാഹു ഉണർത്തുകയാണ്.
7: വചനം അഞ്ച്.
5: ഫല്യൻലുരി, എന്നാൽ നോക്കട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന്.
6: ഫല്യൻലുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ,
5: എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്.
7: വചനം ആറ്.
5: ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മ ഇൻ, ഒരു വെള്ളത്തിനാൽ. ദാഫിഖ, തെറിച്ചു വരുന്ന.
6: ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ,
5: തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
7: വചനം ഏഴ്.
5: യഖ്റുജു, അത് പുറത്തു വരുന്നു. മിം ബൈനി സുൽബി, മുതുകെല്ലിന്റെ ഇടയിൽ നിന്ന്. വറ്ററോഇബ്, നെഞ്ചല്ലുകളുടെയും.
6: യഖ്റുജു മിം ബൈനി സുൽബി വറ്ററോഇബ്,
5: അത് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തുവരുന്നു.
8: ഭക്ഷ്യസത്തുക്കളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ശരീരാംശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതുമാണ് പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും. അതിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷൻ്റെ നട്ടെല്ലുകളും സ്ത്രീയുടെ മേലെ നെഞ്ചെല്ലുകളുമാകുന്നു. അവിടങ്ങളിൽ നിന്നാണ് അത് വെളിക്കു വരുന്നത്. അതുകൊണ്ടാണ് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കും ഇടയിൽ നിന്ന് അത് പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്നു തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ. അവന് രണ്ടാമതൊരു ജീവിതം കൂടി നൽകുവാൻ അള്ളാഹുവിന് കഴിവില്ലെന്നോ.
7: വചനം എട്ട്.
5: ഇന്നഹു, നിശ്ചയമായും അവൻ. അലാ റജ്ഇഹി, അവനെ മടക്കുവാൻ ആവർത്തിക്കുന്നതിന്. ലഖാദിർ, കഴിവുള്ളവൻ തന്നെ.
6: ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ,
5: നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിനു കഴിവുള്ളവൻ തന്നെ.
7: വചനം 9.
5: യൗമ തുബല, പരിശോധിക്കപ്പെടുന്ന ദിവസം, പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അസ്സറായിർ, രഹസ്യങ്ങൾ, സ്വകാര്യ ചെയ്തികൾ.
6: യൗമ തുബല സറായിർ,
5: രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം.
7: വചനം 10.
5: ഫമാലഹു, അപ്പോൾ അവനില്ല. മിൻ ഖുവ്വതിൻ, ഒരു ശക്തിയും. വലാ നാസിർ, ഒരു സഹായകനുമില്ല.
6: ഫമാലഹു മിൻ ഖുവ്വതിൻ വലാ നാസിർ,
5: അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല.
8: സ്വകാര്യ ജീവിതത്തിൽ അവൻ നടത്തുന്ന എല്ലാ ഗൂഢപ്രവർത്തനങ്ങളും അവന്റെ വിചാരം, വികാരം, ഉദ്ദേശം, വിശ്വാസം മുതലായവയുമെല്ലാം ഖിയാമത്തുനാളിൽ പരിശോധനാ വിഷയമാകുന്നതും അതനുസരിച്ച് നടപടിയെടുക്കപ്പെടുന്നതുമാണ്. ഇന്ന് ഈ കാണുന്ന കഴിവും സ്വാധീനവും ഒന്നും തന്നെ അവന് അന്നുണ്ടായിരിക്കയില്ല. ആരും അവനെ രക്ഷിക്കുവാനും ഉണ്ടാകുന്നതല്ല.
7: വചനം 11.
5: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിർ റജ, മടക്കം ഉള്ളതായ, ആവർത്തനം ഉള്ളതായ.
6: വസ്സമാഇ ദാതിർ റജ,
5: ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം.
7: വചനം 12.
5: വൽ അർള്, ഭൂമിയുമാണ്. ദാതി സദ, പിളരൽ ഉള്ളതായ, പിളരുന്നതായ.
6: വൽ അർദ് ദാതി സദ,
5: സസ്യലതാദികൾ മുളച്ചു പിളരുന്ന ഭൂമിയും തന്നെയാണ് സത്യം.
7: വചനം 13.
5: ഇന്നഹു, നിശ്ചയമായും ഇത്. ലഖൗലുൻ, ഒരു വാക്കു തന്നെ, വചനം തന്നെ. ഫസ്ല്, തീരുമാനമായ, ഖണ്ഡിതമായ.
6: ഇന്നഹു ലഖൗലുൻ ഫസ്,
5: നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാന വചനം തന്നെയാകുന്നു.
7: വചനം 14.
5: വമാ ഹുവ, അതല്ലതാനും. ബിൽ ഹസ്ൽ, തമാശ, വിനോദം.
6: വമാ ഹുവ ബിൽ ഹസ്,
5: ഇതു തമാശയല്ല.
8: മടക്കം അഥവാ ആവർത്തനമുള്ളത് ദാത്യർ റജ എന്ന് ആകാശത്തെ വിശേഷിപ്പിച്ചതിനെ മഴ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഗോളങ്ങളുള്ള ചലനം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വിവക്ഷ നൽകപ്പെടാറുണ്ട്. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. പിളരുന്നത് ദാതിസ്സദ എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത് മഴ നിമിത്തം സസ്യലതാദികൾ മുളച്ചു പൊന്തുമാറ് ചീർത്ത് പിളരുന്നത് എന്ന ഉദ്ദേശത്തിലാകുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും അവന്റെ പുനരെഴുന്നേൽപ്പിനെക്കുറിച്ചും അവന്റെ ചിന്ത തിരിക്കുവാൻ പോരുന്നതാണ് ഈ സത്യവാചകങ്ങൾ. മനുഷ്യന് മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നും അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പറയുന്നത് കേവലം തമാശയോ വിനോദമോ ഒന്നുമല്ല, യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതവും അവസാനത്തേതുമായ വാക്കാണത് എന്നത്രേ അല്ലാഹു സത്യം ചെയ്തു പറയുന്നത്.
7: വചനം 15.
5: ഇന്നഹും, നിശ്ചയമായും അവർ. യകീദൂന, തന്ത്രം പ്രവർത്തിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
6: ഇന്നഹും യകീദൂന കൈദ,
5: നിശ്ചയമായും അവർ അഥവാ അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
7: വചനം 16.
5: വ അകീദു, ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
6: വ അകീദു കൈദ,
5: ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്.
7: വചനം 17.
5: ഫമഹീലിൽ, ആകയാൽ താമസം നൽകുക അഥവാ സാവകാശം നൽകുക. അൽ കാഫിരീന, അവിശ്വാസികൾക്ക്. അം ഹിൽഹും, അവർക്കു താമസം ചെയ്തു കൊടുക്കുക. റുവൈദ, അൽപ്പം, കുറച്ച്.
6: ഫമഹീലിൽ കാഫിരീന അം ഹിൽഹും റുവൈദ,
5: ആകയാൽ നബിയെ, അവിശ്വാസികൾക്കു നീ കാലതാമസം നൽകുക, അവർക്കു നീ അല്പമൊന്നു താമസം ചെയ്തു കൊടുക്കുക.
8: സത്യപ്രബോധനത്തെയും പ്രവാചകനെയും നിഷ്കാസനം ചെയ്യുവാനായി അവർ ഗൂഢതന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്തുവാനും മുട്ടുകുത്തിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഞാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതിപ്പെടേണ്ടതില്ല. അല്പമൊന്ന് ക്ഷമിച്ചേക്കുക. താമസിയാതെ അവരെ ഞാൻ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്യാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തന്ത്രം കുറിക്ക് കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. അത് സംഭവിച്ചു കഴിയുകയും ചെയ്തുവല്ലോ.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അത്തോരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
9: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അല്ലാഹു മുഖേന മാത്രമാണ്
1: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഇരു ഹറമുകളിലെ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം ശ്രവിക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമാണിത്. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ അന്നിസയിലെ 157 മുതൽ 162 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 157 മുതൽ 162 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
1: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ സിവി അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio, tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: أفلا ينظرون إلى الإبل كيف خلقت.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സ്വാദിലെ 36 മുതൽ 38 വരെ ആയത്ത്. നമ്മോട് ക്ലാസ്സെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. فسخرنا له الريح تجري بأمره رخاء حيث أصاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 36 വചനമാണ് ഓതിക്കൽപ്പിച്ചത്. ഫസഖർന, അപ്പോൾ നാം കീഴ്പ്പെടുത്തി, ലഹു അദ്ദേഹത്തിന്, അർരീഹ കാറ്റിനെ, തജിരി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അത് സഞ്ചരിക്കും, ബി അംരിഹി അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം, റുഹാൻ മാർദ്ദവമായ നിലയിൽ അല്ലെങ്കിൽ സൗമ്യമായി, ഹൈസു അസ്വാബ് അദ്ദേഹം ഉന്നം വച്ചിടത്തേക്ക് അല്ലെങ്കിൽ ലക്ഷ്യം വച്ചിടത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അത് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം അദ്ദേഹം ഉന്നം വച്ചിടത്തേക്ക് സൗമ്യമായ നിലയിൽ അതായത് നിഷ്പ്രയാസം സഞ്ചരിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. കാറ്റിനെ യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റിയ തരത്തിൽ അദ്ദേഹത്തിന് അല്ലാഹു അദീനമാക്കിക്കൊടുത്തു എന്നതാണ്. ഐ ലയ്യിനത്തൻ ഹയ്യിനത്തൻ റുഹാൻ എന്ന് പറഞ്ഞാൽ, മാർദ്ദവമായ നിലയിൽ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായ നിലക്ക് എന്നതാണ്. വലൈസത്ത് ആസിഫത്തൻ, ശക്തമായ കാറ്റായിരുന്നില്ല അത്. അതായത് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കൊടുങ്കാറ്റായിരുന്നില്ല. മുദ്മിറത്തൻ, അതുപോലെ തന്നെ നാശത്തിന് കാരണമാകുന്നതും ആയിരുന്നില്ല. വഇന്നമാ തജ്രി ബി അംരിഹി റുഹാൻ ഹൈസു അസാബ് യഅനി ഹൈസു അറാദ്, അദ്ദേഹം എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയ തരത്തിൽ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തു. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, വല്ലത്തി ബഅദഹ ഖാല ഫഅഅത്വാഹു അല്ലാഹു മാ അഅത്വാഹു, അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്ന് പറയുന്നതെല്ലാം അള്ളാഹു നൽകി. എന്നാൽ വഫിൽ ആഖിറത്തി ലാ ഹിസാബ അലൈഹി, പരലോകത്ത് കണക്ക് ചോദിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം നൽകും. ഹാകദ ഔറദഹു അബുൽ ഖാസിം ഇബ്നു അസാകിർ ഫീ തർജുമത്തി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫീ താരീഖി. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇമാം ഇബ്നു അസാകിർ തന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖാലൽ ഹസനുൽ ബസ്വരി റഹ്മഹുല്ലാ, ലമ്മ ആഖറ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം الخيل غضبا لله عز وجل, അള്ളാഹുവിന്റെ വിഷയത്തിൽ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ തന്നെ വിസ്മരിപ്പിക്കാൻ കാരണക്കാരായ കുതിരകളെ അദ്ദേഹം അറുത്തതിനു ശേഷം, അവ്വലഹുല്ലാഹു തആല മാ ഹുവ ഖൈറു മിൻഹാ, അവയേക്കാൾ ഉത്തമമായത് അള്ളാഹു അദ്ദേഹത്തിന് പകരം നൽകി. വഅസ്റ, അവയേക്കാൾ വേഗത കൂടിയവയെ അള്ളാഹു അദ്ദേഹത്തിന് പകരം നൽകി. അത് അരീഹ് അല്ലത്തി ഉദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്ർ, ഇമാം തൊബരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. അതായത് ആ കാറ്റിൻ്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ യാത്രാ ദൂരമായിരുന്നു, അതിൻ്റെ സായാഹ്ന സഞ്ചാരവും ഒരു മാസത്തെ യാത്രാ ദൂരമായിരുന്നു. പിന്നെ ഹൈസു അസാബ്, ആ ആയത്തിലെ മറ്റൊരു പ്രയോഗമാണ്, അദ്ദേഹം ലക്ഷ്യം വെച്ചയിടത്തേക്ക്, ഹൈസു അറാദ മിനൽ ബിലാദി, ഏത് പ്രദേശത്തേക്ക് പോകാനാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങോട്ട് പോകാൻ പറ്റിയ തരത്തിൽ, നിഷ്പ്രയാസം എത്തിച്ചേരാൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തു. മറ്റൊന്ന് യഅനി ദല്ലൽനാഹ, ഉസൈം റഹ്മത്തുള്ള പറയുന്നു, നാം അദ്ദേഹത്തിന് അധീനമാക്കി കൊടുത്തു. അർരീഹ ഐ അൽഹവാ, കാറ്റിനെ. യഖൂലു തആല തജ്രീബി അംരിഹി റുഖാൻ ഹൈസു അസാബ്, അത് സഞ്ചരിക്കും വളരെ സൗമ്യമായ നിലക്ക് അദ്ദേഹം ലക്ഷ്യം വെച്ചിടത്തേക്ക്. തജ്രി ഐ തസീറു ബി അംരിഹി, അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം അത് സഞ്ചരിക്കും. അല വഫ്തി അംരിഹി റുഖാൻ ഐ ലീനത്തൻ ഫി സൈരിഹ വഹുബൂബിഹ ലീനത്തൻ ഫി ത്വാഅതിഹ, അദ്ദേഹത്തെ അനുസരിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ സഞ്ചരിക്കുന്ന കാര്യത്തിലും വളരെ ലോലമായ സൗമ്യമായ തരത്തിൽ, ഒരിക്കലും പ്രയാസകരമായ തരത്തിലോ ധിക്കാരപരമായ തരത്തിലോ ആയിരുന്നില്ല. ഇദാ കാനത്തി റീഹു ജനൂബൻ വഹുവ യുരീദു അൻ യദ്ഹബ ഇലൽ ജനൂബ് വയഅമുറുഹ അൻ തഹുബ്ബ ഷിമാലൻ ഫതഹുബ്ബു ഷിമാല, ഏതെങ്കിലും തെക്കു ഭാഗത്തുള്ള ആ സന്ദർഭത്തിൽ വടക്കോട്ട് പോകാൻ, വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ, അത് കൽപ്പിക്കുമ്പോൾ ആ കാറ്റ് വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കും, അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കും. അങ്ങനെ ഫതഹ്മിലുഹു ഹൈസു അറാദ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് ആ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോയി. ഖദ് യഖൂലു ഖായിലുൻ കൈഫ യതിമ്മുൽ ജംഉ ബൈന ഖൗലിഹി റുഖാഅൻ വബൈന ഖൗലിഹി ഫീ ആയത്തിൻ ഉഖ്രാ, ഈ വചനത്തിൽ പറയുന്ന റുഖാ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്, വളരെ സൗമ്യമായി ആ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുപോയി എന്നാണ്. എന്നാൽ മറ്റൊരു സൂറത്തിൽ, സൂറത്തുൽ അംബിയയിലെ 81-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വലി സുലൈമാനീഹ ആസ്വിഫതരീബി അമ്രി ആസ്വിഫതരീബി അമ്രിഹി ഇലൽ അർദില്ലതി ബറഖ്നാഫീഹ വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ. സുലൈമാന് ശക്തിയായി വീശുന്ന കാറ്റിനെയും നാം കീഴ്പ്പെടുത്തി. നാം അനുഗ്രഹം നൽകിയിട്ടുള്ള ഭൂപ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യത്തെപ്പറ്റിയും നാം അറിവുള്ളവനാകുന്നു എന്ന് അല്ലാഹു സൂറത്തുൽ അംബിയയിൽ പറഞ്ഞു. അവിടെ സുലൈമാന് ശക്തിയായി വീശുന്ന കാറ്റിനെ നാം കീഴ്പ്പെടുത്തിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് സൗമ്യമായ കാറ്റിനെ എന്നാണ്. ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒന്നിപ്പിക്കുക? വൽ ജവാബു അന്നൽ ജംഅ ബൈനഹുമ സഹലുൻ ഫഹുവ റുഖാഉൻ ലൈസ ഫിഹ സഅസഅതുൻ. ഈ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും പ്രയാസമുണ്ടാക്കുന്ന കാറ്റല്ല. സൂറത്തുൽ അംബിയയിൽ ആസിഫത്ത് എന്ന് വിശേഷിപ്പിച്ചത് അതിൻ്റെ വേഗതയെക്കുറിച്ചാകുന്നു. അതല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാറ്റല്ല. നേരത്തെ സൂറത്ത് സബയിൽ അല്ലാഹു ഇത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഉദുവുഹാ ഷെഹ്റുൻ വറവാഹുഹാ ഷെഹ്ർ എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ പ്രഭാതത്തിലെ സഞ്ചാരം ഒരു മാസത്തെ യാത്രാദൂരം ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, പ്രഭാത സമയത്ത് അത് സഞ്ചരിക്കുന്നത് ഒരു മാസത്തെ യാത്രാദൂരം സഞ്ചരിക്കും. വറവാഹുഹ സായാഹ്നത്തിലെ സഞ്ചാരമാകട്ടെ ഷെഹ്റുൻ ഒരു മാസത്തെ യാത്രാദൂരമായിരുന്നു. യഅനി തംഷീഫി സ്വബാഹി വലായത്തി സവാല ഷംസ് ഇല്ലാ വഖദ് ഖത്തഅത്ത് മസാഫത്ത ഷെഹ്റിൻ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തിരിച്ചു വരും. അത് ഒരു മാസത്തെ യാത്രാ ദൂരം സഞ്ചരിച്ചുകൊണ്ടായിരിക്കും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അത്ര സൗകര്യപ്രദമായ രൂപത്തിൽ, വളരെ അനുഗ്രഹീതമായ രൂപത്തിലാണ് ഈ അനുഗ്രഹം നൽകിയതെന്ന് 36-ാമത്തെ വചനത്തിൽ അള്ളാഹു കൃത്യമായി എടുത്തു പറയുന്നു. പിന്നെ ഹൈസു അസ്വാബ് എന്നൊരു പ്രയോഗം കാണാൻ സാധിക്കും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നിടത്തേക്ക്, ഐ ഹൈസു അറാദ അൽ ജിഹത്തല്ലത്തി യുരീദ്, ഏത് ഭാഗത്തേക്കാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റിയ തരത്തിൽ. വഹാദാലം യഹ്സുൽ ലി റസൂലിൻ ഗൈരിഹി, ഇത് മറ്റൊരു പ്രവാചകനും കരസ്ഥമാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഫീമാ നഅലം, നമുക്കറിയുന്ന. വലാലി മലിക്കിൻ മിനൽ മുലൂക്കി യഉമറു റീഹു ഫ തസീറു ബിഹി ഹൈസു അറാദ്, ഒരു രാജാവിനും സ്വായത്തമാക്കാൻ പറ്റാത്ത ഒരു കാര്യമാകുന്നു ഇത്. എപ്പോൾ എവിടേക്കു വേണ്ടി സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നുവോ യഥേഷ്ടം ആ ഭാഗത്തേക്ക് കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുപോവുക എന്ന അനുഗ്രഹം. തുടർന്ന് 37-ാമത്തെ വചനം, വശയാത്വീന കുല്ലബന്നായും വഗവ്വാസ്, വശയാത്വീന പിശാചുക്കളെയും, കുല്ലബന്നായിൻ അതായത് കെട്ടിട നിർമ്മാണക്കാരായവരെയെല്ലാം, വഗവ്വാസിൻ മുങ്ങൽക്കാരുമായ എല്ലാ കെട്ടിട നിർമ്മാണക്കാരും, സമുദ്രത്തിൽ മുങ്ങൽക്കാരുമായ പിശാചുക്കളെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ്തജാബ അല്ലാഹു ലഹു വഗഫറ ലഹു വറദ്ദ അലൈഹി മുൽക്കഹു വസാദഹു മുൽക്കൻ ലം യഹ്സുൽ ലി അഹദിൻ മിൻ ബഅദിഹി. അല്ലാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു, മാത്രമല്ല അദ്ദേഹത്തിന് പാപം അല്ലാഹു പൊറുത്തുകൊടുത്തു. അല്ലാഹു അദ്ദേഹത്തിന് അധികാരം അദ്ദേഹം തിരിച്ചു നൽകി. വസാദഹു മുൽക്കൻ, അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ വീണ്ടും ആധിപത്യം നൽകി, മറ്റൊരാൾക്കും കരസ്ഥമാക്കാൻ കഴിയാത്ത ആധിപത്യം. അതെന്താണ്? വഹുവ തസ്ഖീറു ഷയാത്തീൻ, പിശാചുക്കളെ കീഴ്പ്പെടുത്തിക്കൊടുത്തു. യബുനൂനമാ യുരീദ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നവ അവർ നിർമ്മിച്ചു കൊടുക്കുന്ന. വയഗൂസൂനലഹു ഫിൽ ബഹരി, അതുപോലെ തന്നെ സമുദ്രത്തിൽ മുങ്ങി വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുങ്ങിയെടുത്തു കൊടുക്കുന്ന. അദ്ദുറ വൽ ഹുലിയ വമൻ അസ്വാഹു മിൻഹും ഖാറനഫിൽ അസ്ഫാദി വ ഔസഖഹു, അദ്ദേഹത്തെ അനുസരിക്കാൻ കൂട്ടാക്കാത്തവരെ ബന്ധനസ്ഥരാക്കാൻ കഴിയുന്ന രൂപത്തിലും അള്ളാഹു അദ്ദേഹത്തിന് അധീനമാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ വമിൻഹും മൻ ഹുവ മുസ്തഅമലുൻ ഫിൽ അബ്നിയതി അൽ അൽഹാഇല, വളരെ മനോഹരമായ വളരെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ജിന്നുകളെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ മിൻ മഹാരീബ വ തമാസീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂരി റാസിയാത്ത്, സൂറത്തു സബയിൽ പറഞ്ഞതുപോലെ വലിയ പാത്രങ്ങളും അതുപോലെ തന്നെ വലിയ രൂപങ്ങളും അതുപോലെ തന്നെ വലിയ വെള്ളം ശേഖരിക്കാൻ പറ്റിയ വലിയ വലിയ ടാങ്കുകളും അങ്ങനെ തന്നെയുള്ള വലിയ പാത്രങ്ങളുമെല്ലാം നിർമ്മിക്കാൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇലാ ഗൈരി ദാലിക മിനൽ അഅമാലി ശാഖ, ഇതല്ലാത്ത വളരെ പ്രയാസകരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ജിന്നുകളെ, അല്ലത്തി ലാ യഖദറു അലൈഹ അൽ ബഷർ, മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത പലതും നിർമ്മിക്കാൻ കഴിയുന്നവരെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വത്വാഇഫത്തുൻ ഗവ്വാസൂന ഫിൽ ബിഹാർ, മറ്റു ചില ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അവരാരാണ്? മുങ്ങൽ വിദഗ്ധന്മാരാകുന്നു, മുങ്ങിയെടുക്കുന്നവരാകുന്നു. ഫിൽ ബിഹാർ, സമുദ്രത്തിൽ. യസ്തഖ്രിജൂന മിമ്മാ ഫീഹ മിനൽ ലആലിഇ വൽ ജവാഹിരി വൽ അശ്യാഇ നഫീസ, വളരെ വിലപിടിപ്പുള്ള പലതും മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമൊക്കെ മുങ്ങിയെടുക്കുന്ന അത്തരത്തിലുള്ള ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലത്തീല തൂജതു ഇല്ലാ ഫീഹ, മറ്റൊരാൾക്കും മറ്റു സ്ഥലത്തൊന്നും കാണാൻ കഴിയാത്ത വിലപിടിപ്പുള്ള വസ്തുക്കൾ സമുദ്രത്തിൽ മുങ്ങിയെടുക്കുന്ന ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറഞ്ഞ കാര്യം. മറ്റൊന്ന്, അള്ളാഹു മറ്റൊരു സൂറത്തിൽ, സൂറത്തു സബയിൽ പറയുന്നു, സൂറത്ത് സബയിലെ 12-13 വചനത്തിൽ കാണാം, വമൻ യസിഖ് മിൻഹും, ആരെങ്കിലും തെറ്റിപ്പോകുന്നുവെങ്കിൽ, അൻ അംരിന, നമ്മുടെ കൽപ്പനയിൽ നിന്ന്, നുദിഖുഹു, നാം അവനെ അനുഭവിപ്പിക്കും, മിൻ അദാബിസ്സഈർ, വേദന ഏറിയ അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകശിക്ഷ നാം അവനെ അനുഭവിപ്പിക്കും. യഅമലൂന ലഹുമാ യശാ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പാത്രങ്ങളും പലതും അവർ നിർമ്മിച്ചുണ്ടാക്കി. അതാണ് ആ വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം. ഇനി 38-ാമത്തെ വചനം, വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, വആഖരീന, വേറെ ചിലരെയും, മുഖറനീന, ബന്ധിക്കപ്പെട്ട, കൂട്ടിയിണക്കപ്പെട്ടവരായ, ഫിൽ അസ്ഫാദ്, വിലങ്ങുകളിൽ, അതായത് വിലങ്ങുകളിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന മറ്റു ചിലരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് ഈ 38-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഐ മൂസഖൂന ഫിൽ അഗ്ലാലി വൽ അക്ബാലി മിമ്മൻ ഖദ് തമറദ വ അസാ വംതന അമിനൽ അമലി വ അബാ, അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അത് ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധിക്കാരികളായവരെ ബന്ധനത്തിൽ ആക്കാൻ, ബന്ധനസ്ഥരാക്കാൻ വേണ്ടിയും അള്ളാഹു അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഔ ഖദ് അസാഅ ഫീ സ്വനീഇഹി വഅതദാ, ഒന്നുകിൽ ധിക്കാരപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അങ്ങനെയുള്ളവരെ, വിലങ്ങുകളിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുന്ന മറ്റു ചിലരെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇമാം തബറി റഹ്മത്തുള്ളാഹി പറയുന്നു, തജ്മഉൽ യദൈനി ഇലാ ഉനുഖിഹി, കൈകൾ കഴുത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന, വൽ അസ്ഫാദു ജംഉ സഫദിൻ വഹിയ അൽ അഗ്ലാൽ, ഈ അസ്ഫാദ് എന്ന് പറഞ്ഞത് സഫദ് എന്നതിൻ്റെ ജം ആകുന്നു, ബഹുവചനമാകുന്നു. അതാകട്ടെ, അതാണ് ചങ്ങലകൾ, ആമങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫീഹിം കൗമുൻ മറതും മിന ഷയാത്തുയിനി. അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തവരിൽ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു, അവരാരാണ്? ധിക്കാരികളായവരാകുന്നു. യു എദൂനന്നാസ, ജനങ്ങളെ ഉപദ്രവിക്കുന്നു. വയു റുബ്ബമാ യത്തമറദൂന അലൈഹി വയഅസൂനഹു, പലപ്പോഴും അദ്ദേഹത്തെ അവർ ധിക്കരിക്കും, അതേപോലെ തന്നെ എതിർ പ്രവർത്തിക്കും. ഹാ ഉലാഇ യഖ്റിനുഹും ഫിൽ അസ്ഫാദി, ആ ആളുകളെ, അത്തരം ജിന്നുകളെ ചങ്ങലകളിൽ, ആമങ്ങളിൽ ബന്ധിച്ചു. വയശുദ്ദു ഐദിയഹും ഇലാ അഅനാഖിഹിം വയഹ്ബിസുഹും ഫിൽ അസ്ഫാദി, അവരെ വിലങ്ങുകളിൽ ബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് വആഖരീന, മറ്റു ചിലരെ. മുഖറനീന ഫിൽ അസ്ഫാദ്, മുഖറനീന ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ കൂട്ടിയിണക്കപ്പെട്ടവരായ, ഫിൽ അസ്ഫാദ് വിലങ്ങുകളിൽ അല്ലെങ്കിൽ ആമങ്ങളിൽ. ഇനി 39-ാമത്തെ വചനം, വഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സ്വാദിലെ 39-ാമത്തെ വചനത്തിൽ പറയുന്നു, ഹാദാ, ഇത്, അതാഉനാ, നമ്മുടെ ദാനം ആകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്ക് കൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തുകൊള്ളുക. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ഗുണപാഠങ്ങൾ ഈ പ്രവാചകൻ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു അത്തരത്തിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി, സലഫി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 472-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 472-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും പിഴവുകളെയും തിരുത്തി പാരായണം മനോഹരമാക്കാനും നന്മ നിറഞ്ഞതാക്കാനും നമ്മെ സഹായിക്കുന്ന അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം ഹാഫിദ് അബ്ദു സുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 20 ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. അൽഹംദുലില്ലാ ഇന്ന് 21-22 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: യാ അയ്യുഹ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ. ഇവിടെ അടുത്ത പദത്തിലായിട്ട് വന്നു. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. മദ് മുൻഫസിൽ. യാ അയ്യുഹ അന്നാസു, നൂന് ശദ്ദ് മണിക്കണം. അന്നാസു ഉബുദു ഉബുദു. ഇവിടെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യ അയ്യുഹന്നാസു അയ്യുഹന്നാസു ഉബുദു. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയ്യുഹന്നാസു ഉബുദു അയ്യുഹന്നാസു ഉബുദു. റബ്ബകുമുല്ലദി റബ്ബ റബ്ബകുമുല്ലദി അല്ലദി ദാലെ അല്ലസി അല്ല അല്ലദി ഖലഖക്കും ഖലഖ. ഈ ഖാഉം ഖാഫും ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖലഖക്കും ഖലഖക്കും മഖ്റജ് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശേഷം ഖലഖക്കും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഖലഖക്കും വല്ലദീന വല്ലദീന വല്ലസീന അല്ല വല്ലദീന. ും സാക്കിനൂന് ശേഷം ഖാഫ് ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്ക മിങ്ക. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിങ്കബിലിക്കും ഖബ് ബാഇനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖബിലിക്കും ലഅല്ലകും തത്തഖൂൻ തത്തഖൂൻ തത്തഖൂൻ തത്തഖൂൻ അല്ല തത്തഖൂൻ. ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ അല്ലദീ അല്ലസീ അല്ല അല്ലദീ അല്ലദീ ജഅല ജഅല. ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ജഅല ലകുമുൽ അർദ ലകുമുൽ അർല എന്ന് വായിക്കരുത്. ലകുമുൽ അർല അല്ല ലക്കുമുൽ അർദ അർദ. ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ശബ്ദം വരേണ്ടത്. അർദ. ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ. ഫിറാഷൻ ഷീൻ ഉച്ചരിക്കുമ്പോഴും ഷീൻ തഫഷി എന്നുള്ളൊരു സിഫത്തുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ ഷ. ഫിറാഷൻ തൻവീന് ശേഷം വ, ഫിറോഷം വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫിറോഷം വ. വസ്സമാ ബിനാ. ഈ രണ്ട് നീട്ടലും മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: وَالسَّمَاءَ بِنَاءَ.
0: ഇനി ബിനാഉ അൻസല, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീനു ശേഷം വ വന്നതിനാൽ ഇത് ഗാംഭീരുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിനാഉ അൻസല. വഅൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന.
1: وأنزل من السماء ماء.
0: ഈ രണ്ട് നീട്ടലും നേരത്തെ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, വാജിബാണ്. നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: فأخرج فأخرج به فأخرج به من الثمرات.
0: من الثمرات എന്നൊരിക്കലും ഉച്ചരിക്കരുത്. ഫ മാറി സീന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിനസ്സമറാത്തി
1: മിനസ്സമറാത്തി റിസ്ഖല്ലക്കും.
0: റി അല്ല റിസ്ഖനല്ല റി
1: റിസ്ഖല്ലക്കും.
0: തൻവീനു ശേഷം ലാമ് റിസ്ഖൻ ല. തൻവീനു ശേഷം ലാമ് വന്നാൽ ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം.
1: റിസ്ഖല്ലക്കും റിസ്ഖല്ലക്കും. ഫലാ തജ്അലു ഫലാ തജ്
0: ജീമിനെ കേൾക്കണം, കലക്കല ചെയ്യണം.
1: ഫല തജ്അലുലില്ലാഹി അൻദാദ അൻദ.
0: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന.
1: അൻദാദ വ.
0: തൻവീനു ശേഷം വ. ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഈ മണിക്കൽ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട കുന്ന. അവസാനത്തിൽ മദ്ദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിലെ പാരായണ മര്യാദകളും സംഭവിച്ചേക്കാവുന്ന അസ്ഖലിതങ്ങളും പിഴവുകളും ചൂണ്ടിക്കാട്ടി നമുക്ക് ക്ലാസ്സിലെത്തത് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലും. വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഗാഫിർ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാഫിറിലെ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9 ജുസ് ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസു ആണ് ഖത്തമുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സുഫി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
0: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബിഅഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിനി എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രെ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവെന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: രക്തത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിൻ്റെ തുടർച്ചയാണ് അവതരിപ്പിക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 49-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: 49-ാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. 1-ാമത്തെ ആയത്ത് മുതൽ 49-ാമത്തെ ആയത്ത് വരെയും നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പഠിച്ചത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. പുതിയത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിച്ച് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ മുത്തഖിയങ്ങളിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഊകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറ മറിയം, സൂറ ത്വാഹ മുഴുവനായും, സൂറത്തുൽ അംബിയ 1-41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് സാദ് അൽ ഗാമിദി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.